0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായ നമ്മളെന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒന്നുകൂടെ പറയാം: 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾ

ജഗന ജഗന ദാ ദിഗ ദിഗ നഗ ദിഗ ജഗന ജഗന ദാ ദിഗ ദിഗ നഗ ദിഗ

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: മരമായിട്ട് കുസ്തി പിടിക്കണേ.
1: ഓഹോ, ഇവിടെ ഒളിച്ചിരുന്ന് പേരക്കൊക്കെ തിന്നാണല്ലേ. ഈ പേരക്ക നല്ല മധുരമുണ്ട്.
0: എല്ലാരും പറയുന്നുണ്ട്.
2: അതാ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിങ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിങ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12, ലോകം മുഴുവൻ നമ്മുടെ ആരോഗ്യ മേഖലയിലെ മാലാഖമാരെ ഓർക്കുന്ന ദിനം. ഇന്റർനാഷണൽ നഴ്സസ് ഡേ. മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ കൂടിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം കൂടിയാണിന്ന്. നിങ്ങളോടൊപ്പം റേഡിയോ കൊച്ചി 90 FM ഭാഗമായി കൂടെയുള്ളത് ഞാൻ, ദേവിചന്ദ നഴ്സസ്. ഇങ്ങനൊരു പ്രത്യേക ദിനത്തിൽ നഴ്സിംഗ് എന്ന മഹത്തായ സേവനത്തിലൂടെ 10 ആണ്ടുകളുടെ അനുഭവ പരിചയവുമായി നമ്മോടൊപ്പം ചേരുന്നത് സിസ്റ്റർ VK മോണി. സ്നേഹത്തോടെ എല്ലാവരും മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 80 വയസ്സ് പിന്നിട്ടിരിക്കുന്ന മണിയമ്മയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നഴ്സിംഗ് മേഖലയിൽ തന്നെയായിരുന്നു. സോ ആ കാലഘട്ടത്തിലെ നഴ്സിംഗ് അനുഭവങ്ങളെയും ഓർമ്മകളെയും കുറിച്ച് നമുക്ക് മണിയമ്മയോട് തന്നെ ചോദിച്ചറിയാം. ഏറെ സന്തോഷത്തോടെ ഈ സ്പെഷ്യൽ ഡേയിൽ മണിയമ്മയെ സ്വാഗതം ചെയ്യുന്നു.
1: എൻ്റെ പേര് മണി VK എന്നാണ്. ഞാൻ നഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെൻറ്റിൽ 19 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ സൗദി അറേബ്യ മിനിസ്ട്രിയിൽ 15 വർഷം ജോലി ചെയ്തു. അമൃത ഹോസ്പിറ്റലിൻ്റെ ഹെൽത്ത് സെൻ്ററിൽ ഞാൻ 13 വർഷം ജോലി ചെയ്തു. അത്രയും സർവീസ് എനിക്കുണ്ട്. ആദ്യം ഞാൻ എനിക്ക് ജോലി കിട്ടിയത് നഴ്സ് മിഡ്വൈഫായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഏറ്റവും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ എളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. അന്ന് എനിക്ക് 20 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ.

0: 1966 സെപ്റ്റംബർ 14 ഞാൻ ആദ്യമായി ജോലിക്ക് ചേരുന്നത്. ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്.
1: കേരളത്തിൽ മാത്രമല്ല, സൗദി അറേബ്യയിലൊക്കെ മണിയമ്മ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മണിയമ്മക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, മീൻസ് ജോലിന്റെ കാര്യത്തിൽ?
0: കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ ഭാഷ. പല സ്ഥലങ്ങളിലും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇവിടെ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ അറബി എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അറബിയിൽ വേണം സംസാരിക്കാനായിട്ട്, അതെല്ലാം കുറച്ച് പഠിക്കേണ്ടി വന്നു. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കൾച്ചർ വേറെ. പിന്നെ പൊതുവെ അവിടെ കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു. നമ്മൾ അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാലിക്കണമായിരുന്നു. വെളിയിലേക്കൊക്കെ പോകണമെങ്കിൽ ബുർഖ ധരിക്കണമായിരുന്നു. കണ്ണ് മാത്രം പുറമെ കാണിച്ചാണ് ഞങ്ങൾ നടന്നിരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിലെല്ലാം പാൻസും ഷർട്ടും തലയും മുറക്കണമായിരുന്നു.
1: അവിടുത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു മണിക്ക് മൊത്തത്തില്?
0: അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ ഹോസ്പിറ്റലായിരുന്നു. സൂപ്പർവൈസറായിട്ടാണ് അവിടെ ജോലി കിട്ടിയത്. 2 വർഷം അങ്ങനെ ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വലിയൊരു ഹോസ്റ്റലില മെയ്റ്ററിനായിട്ട് ആണ് ഞാൻ ജോലി ചെയ്തത്. ജോലിയും പൊസിഷനും ഒക്കെ എനിക്ക് നല്ലതായിരുന്നു അവിടെ. പക്ഷേ ഇന്റർനാഷണൽ ആളുകളുമായിട്ടായിരുന്നു മിംഗ്ലിംഗ്. അതിൽ നമ്മൾ ഇപ്പം ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ പല നേച്ചറിലുള്ള ആളുകളാണ് ഉള്ളത്. പിന്നെ അതിൽ ഈജിപ്ഷ്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീനസ് ഉണ്ട്, സുഡാനികളുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ 13 വർഷം ഞാൻ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തു. വളരെ സന്തോഷമായിരുന്നു, നല്ല ജോലിയായിരുന്നു. വീട്ടുകാർ അടുത്തില്ല എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊഴിച്ച് ജോലിയിൽ നല്ല സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. അവിടെ സൗദിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ആ ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 5 നില ബിൽഡിംഗ് ആയിരുന്നു. അവിടുത്തെ ഹൗസ് മദറായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അവരുടെ ഒരു അമ്മയായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിശേഷങ്ങളും എന്ത് കാര്യങ്ങളും നമ്മളറിയുമായിരുന്നു. അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു. അവിടെ ഹൗസ് മദർ എന്ന് പറഞ്ഞാൽ ആ ജോലി അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല. 24 hours ഡ്യൂട്ടി ആയിരുന്നു. ഏത് സമയത്തും ചിലപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ 12 മണിക്കായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു കോള് വരണേ, അവിടെ ഒരു ലേഡ് ഡോക്ടർ വന്നിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെയാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഡ്രൈവറേയും കൂട്ടി നമ്മൾ രാത്രിയൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഓരോ റൂമിലും ഓരോ ഫ്ലാറ്റിലും 6 പേര് വെച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ തമ്മിൽ തല്ലുപിടിക്കാതെയും വഴക്കിടാതെയും എല്ലാ കാര്യങ്ങൾക്കും നോക്കണമായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവരും എഴുതി വയ്ക്കണം, അതെല്ലാം കറക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ മോറൽ സൈഡും എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വം നോക്കി അവർ അന്ന് എന്നെ എടുത്തതാണ്. ഞാൻ 5 വർഷമായപ്പോൾ എനിക്ക് തിരിച്ചു പോകാനെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിട്ട്. പക്ഷേ അവിടുത്തെ ഓഫീസർമാരൊക്കെ പറഞ്ഞ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ചികിത്സിക്കാൻ പോകരുതെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ എനിക്ക് ഇന്റർനാഷണലി ഒത്തിരി സ്ഥലത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഫിലിപ്പീനോസ് തന്നെ ഇപ്പോഴും എന്നെ ഫോണിലൊക്കെ FBയിലൊക്കെ ഉണ്ട്.
1: 1966 എന്നൊക്കെ പറയുന്നത് കുറേ പിന്നിലോട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എന്താണ് മണിയമ്മേനെ ഒരു നേഴ്സ് ആവണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തത്?
0: സത്യം പറഞ്ഞാൽ നേഴ്സാകണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല ഞാൻ നേഴ്സായത്. ആദ്യം എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലിലൊരു മുറിവുണ്ടായി. ആശുപത്രി പോയപ്പോൾ അവിടെ ഉടുപ്പും അന്ന് മുട്ട് വരെ ഇറക്കമുള്ള ഉടുപ്പായിരുന്നു. ഉടുപ്പും തൊപ്പിയൊക്കെ വെച്ചുള്ള ആ നേഴ്സുമാരെ കണ്ടപ്പോൾ വലിയൊരു ഇഷ്ടം തോന്നി. അന്നേരം ഞാൻ അധികം എനിക്ക് ചെറിയ കുട്ടിയാണല്ലോ, അപ്പം അതിനോടൊരിഷ്ടം എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. നേഴ്സായാലും നല്ലതാണല്ലേ, ഇവരൊക്കെ എന്ത് നല്ല ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ അന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷേ ജോലിക്ക് ചേരാമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ. അപ്പോൾ എൻ്റെ അമ്മാവനാണ് എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ അപേക്ഷിച്ചത്. അപേക്ഷിച്ച് ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴേക്കും ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്ക് ഒരു മരി അർബുദം എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് വളരെ പൊക്കം കുറവായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പൊക്കം ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊക്കമൊക്കെ വെച്ചോളൂ സാറേ, എനിക്ക് എന്നാലും ഇത് ഇഷ്ടമാണ് ഈ ജോലി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, അന്ന് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഒരു സമയമായിരുന്നു, യുദ്ധം വരും എന്നുള്ള അപ്പൊ എന്നോട് ചോദിച്ചു യുദ്ധമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എമർജൻസി നഴ്സിംഗ് എയ്ഡ്സ് എന്നും പറഞ്ഞു ഒരു 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ആദ്യം എടുത്തത്.

ഇതിന് പൊക്കൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ഞാൻ ആദ്യം പോയത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ പിന്നെ ടി ബി മുളങ്ങുന്നത് സാനിറ്റോറിയത്തിൽ ഒരു നഴ്സിന് 2 ENA എന്നുള്ള വിചാരിച്ച് ഞങ്ങളെ പോസ്റ്റ് ചെയ്തു. അവിടെ 4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്നും പറഞ്ഞ അതിലേക്ക് എടുത്തത്. അങ്ങനെയാണ് ഞാൻ ANM ആയി. അത് 1964 to 1966 അങ്ങനെ 1966 ANM ആയിട്ടാണ് ആദ്യം ജോലി ചെയ്യുന്നത്. അതും ഫസ്റ്റ് ജോലി കിട്ടുന്നത് കോഴിക്കോട് എടവണ്ണ PSR കീഴിൽ എളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ അന്ന് പോയ കാര്യം ബഹുരസമാണ്. കാരക്കുന്നോട്ട് നടന്ന് ഒരു പയ്യനെയും വിളിച്ച് തലയിൽ ഭാരവും ചുമന്ന് ആ ചെറുക്കനെൻ്റെ ബോക്സും ചുമന്ന് ഞാനും അമ്മാവനും കൂടി നടന്നാണ് പോയത്. ദാഹിച്ചിട്ടപ്പോ ഇടയ്ക്ക്

0: വർഷം അവിടെ ജോലി ചെയ്ത് ആ വീട്ടിൽ താമസിച്ചു. ഒന്നര വർഷം ജോലി ചെയ്ത് ഞാൻ പോന്നു. പോന്നു കഴിഞ്ഞ് എനിക്ക് അവര് തന്ന സ്നേഹവും അവിടുത്തെ അമ്മയുടെ സ്നേഹവും അവിടുത്തെ ഏട്ടൻ്റെ ഒക്കെ എല്ലാവരുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലായിരുന്നു. അവിടുത്തെ ആ ഏട്ടൻ്റെ ഭാര്യയുടെ പ്രസവമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പോഴും ഒരു തോന്നലായിരുന്നു അവരുമായിട്ട് അവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ, ആ ഏട്ടനൊക്കെ എനിക്കൊന്ന് കാണണം കാണണം എന്നുള്ള ഒരു തോന്നലായിരുന്നു. അത് ഒരു 4 വർഷം മുമ്പ് എൻ്റെ പേരക്കുട്ടി ഫുട്ബോളിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് പോയപ്പോൾ ഞാനും എൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഞങ്ങൾ അന്വേഷിച്ചു പോയി. അവരെ കണ്ടു, സന്തോഷമായി. ഇപ്പോൾ അവരെല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇന്നും വളരെ സ്നേഹത്തിലാണ്.
1: മണിയമ്മയ്ക്ക് നേഴ്സ് എന്ന നിലയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പൊ കുറെ നല്ല മെമ്മറീസ് അല്ലെങ്കിൽ അഭിമാനം തോന്നിയ കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാമോ?
0: ഞാൻ എൻ്റെ അമ്മായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചുമോളുമായിട്ട് ഒരു ടാക്സിയിൽ പോകുമായിരുന്നു. പെട്ടെന്നുണ്ട് കാറിൻ്റെ ഇങ്ങനെ എതിരായിട്ട് വെള്ളത്തിൽ വീണ ഒരു കൊച്ചുമായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കാറ് നിർത്തി വേഗം തന്നെ കൊച്ചിനെ കയറ്റെന്നും പറഞ്ഞ് അവരെയും കയറ്റി. കൊച്ചിന് ബോധം ഉണ്ടായിരുന്നില്ല, വെള്ളം കുടിച്ചിട്ട്. ഞാൻ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് കൊച്ചിന് ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത്, നാക്കെല്ലാം പുറത്തൊക്കെ ഇട്ട് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് കൊച്ചിനൊരുവിധം ശ്വാസം വന്നു എന്നുള്ള ഇത് വന്നപ്പോഴേക്കും അടുത്ത ഞാറക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ അച്ഛന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എഫ് കോറിൽ. അത് വേഗം തന്നെ കൊടുത്തു, കൊച്ചു രക്ഷപ്പെട്ടു. ആ കൊച്ച് വലുതായി കഴിഞ്ഞു അവനെ എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അവരുടെ അമ്മയും എപ്പോഴും, അവരുടെ അമ്മയ്ക്ക് മേരി എന്നാണ് അമ്മയുടെ പേര്, അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല ഒരു അനുഭവമാണ് എനിക്ക്. അങ്ങനെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഇന്നും അതോർക്കുമ്പോൾ ഇങ്ങനെ ഒരു ജോലി എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു അഭിമാനം എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഇളങ്കൂർ ജോലി ചെയ്യുമ്പോൾ നല്ല എന്താ പറയേണ്ടത്, 20 വയസ്സ് പ്രായം അന്ന് എനിക്കുള്ളു. അപ്പൊ ആ 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അന്ന് ഒരു നേഴ്സായിട്ട് ഒരു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ വീടുകളിൽ പോയി പ്രസവം എടുക്കണമായിരുന്നു. പക്ഷെ അന്ന് മനസ്സിനകത്ത് പേടിയുണ്ടെങ്കിലും പുറമെ ധൈര്യത്തിൽ തന്നെ നമ്മൾ നിന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി അവിടങ്ങളിലെന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കുന്നത് പേറ്റിച്ചുകളെന്നും പറഞ്ഞിട്ട് നാട്ടുവൈറ്റാട്ടികളാണ് പ്രസവം എടുക്കുന്നത്. അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേ നമ്മളെ വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കുമ്പോ ഒരു പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോ പ്രസവിക്കാറായിരിക്കാണ് പെണ്ണ്, പക്ഷെ കൊച്ചിന് ജീവനില്ല. അത് എനിക്ക് മനസ്സിലായി. അത്രയും തല പുറത്തേക്ക് വന്നിങ്ങനെ വീർത്ത് വീർത്തിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് പ്രസവിച്ചു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, കൊച്ച് മരിച്ചിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് കൊച്ചിന് ജീവനില്ല. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര പെരിണിയൽ ടയറുണ്ടായി. പ്രസവിക്കുന്ന ആ സ്ഥലത്ത് യോനി ഭാഗത്ത് മുറിവുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ സ്റ്റിച്ചിടാനോ ഡോക്ടറെ വിളിക്കാനോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും ഉള്ള ഒരു സൗകര്യമല്ല. അവരോടൊന്നും പറഞ്ഞാൽ അവരോട് മനസ്സിലാക്കുകയില്ല. പക്ഷെ എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി. ഇങ്ങനെ ഒരു ചെറുപ്പം പെണ്ണ് പ്രസവിച്ചിട്ട് ഇത്രയും ടയറുമായിട്ട് ഇങ്ങനെ ഭാവിയിൽ അത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് അവരോടൊരു പുതിയ സൂചി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ടൊരു നൂലും പുതിയത് വാങ്ങിപ്പിച്ചു. വാങ്ങിപ്പിച്ച് അതെല്ലാം തിളപ്പിച്ചു. ഞാൻ തന്നെ ഫോഴ്സസ് എടുത്ത് ആ സൂചി കൊണ്ട് സ്റ്റിച്ചിട്ടു. 8 സ്റ്റിച്ച് ഞാൻ നല്ല ഭംഗിയായിട്ട് ഇട്ടു. അതിനിടയ്ക്ക് വന്ന് വേണ്ട അഡ്വൈസൊക്കെ കൊടുക്കുമായിരുന്നു. 8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് ആ സ്റ്റിച്ച് എടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് പിടിച്ചു. ഇന്നും ഞാൻ അത് ആലോചിക്കും, എനിക്കത് ചെയ്യാൻ പറ്റിയുണ്ട്. ആ പെണ്ണിൻ്റെ ജീവിതം അല്ലെങ്കിൽ അത്രയും ടയറുമായിട്ടൊക്കെ ഇട്ടെന്നാൽ അത് ഇന്നും ഞാൻ എപ്പോഴും ഞാൻ അത് ഓർക്കും. അതെൻ്റെ എനിക്കതൊരു അഭിമാനമുള്ള കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഓരോടത്തെ പ്രസവത്തിന് വിളിച്ചപ്പോഴേക്കും അവിടെ ചെന്ന് ചെല്ലും പേടിച്ചു പേടിച്ചാണെങ്കിൽ പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴൊക്കെ ഉണ്ട്, പരിശോധിച്ച് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ തലയല്ല വരുന്നത്, കാല്. അന്നേരം ഭയമൊന്നും പുറമേ കാണിച്ചില്ല, എന്നാലും മനസ്സിൽ പേടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ 2 ബെഞ്ചെല്ലാം കൂട്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് രണ്ടും കൂടി കൂട്ടിക്കെട്ടി കട്ടിൽ പോലെ ആക്കി അതിനൊക്കെ ആയിട്ട് കിടത്തി പ്രസവിച്ച് നല്ലൊരു ആങ്കൊച്ചി അതിനെ അതൊക്കെ ഞാൻ എടുത്തു. ഒരാങ്കൊച്ചി അത് കഴിഞ്ഞപ്പോഴേക്കും ആ നാട്ടിലേതായാലും ഇപ്പോഴത്തെ പേറ്റിച്ചി അങ്ങനെയാണ് അവർ പറയുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷ അതാണ്, സർക്കാരിലെ പേറ്റിച്ചി നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേരൊക്കെ കിട്ടി. അങ്ങനെ അവിടെ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ 1.5 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ നേഴ്സ് മിഡ് വൈഫ്

0: പട്ടയനമ്മായിട്ട് ജോലി ചെയ്തിരിക്കുമ്പോ പെട്ടെന്ന് സെന്ററിന്റെ അടുത്ത് വീട്ടിലെ ഓമനെന്ന് പറയണ ഒരു പെങ്കൊച്ചി, അതിനെ പരിശോധിച്ച് നോക്കുമ്പോഴതിന് ട്വിൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. രണ്ട് കുട്ടികളാണെന്നുള്ളത് അറിയായിരുന്നു. പ്രസവ സമയത്ത് ആശുപത്രി പോകണമെന്നും പറഞ്ഞിരുന്നു, അവര് പോയില്ല. എന്നിട്ട് പ്രസവിച്ചു വന്നപ്പോഴും പെട്ടെന്ന് വന്ന് ഓമനയ്ക്ക് വേദന വന്ന് തുടങ്ങി, ഒന്ന് വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് ഒരു കൊച്ചിനെ പ്രസവിച്ചു, അതിനെ പൊതിഞ്ഞെടുത്ത് രണ്ടാമത്തെ കൊച്ചിനും പ്രസവിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ മൂന്നാമത് ഒരു കൊച്ചുകൂടി, മൂന്ന് പിള്ളേരെ, അങ്ങനെ മൂന്നാൺകുട്ടികൾ അങ്ങനെ പ്രസവിച്ച് ചെറിയ കുട്ടികളായിരുന്നു. എന്നാലും അന്നേരം തന്നെ ഞാൻ അടുത്തുള്ള ഡോക്ടറും കൂടി വീട്ടിലേക്ക് വിളിച്ചു കാണിച്ചു, പിള്ളേർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
1: അപ്പൊ ശരിക്കും മണിയമ്മ നേഴ്സ് എന്നുള്ളൊരു പോസ്റ്റില് എത്തിയത് എപ്പോഴായിരുന്നു?
0: 1973 മിഡ്വൈഫറി എന്നുള്ള സ്റ്റാഫിനെ തന്നെ, 6 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള സ്റ്റാഫിനെ സ്റ്റാഫ് നഴ്സിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നേഴ്സാകണം എന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞാൻ ഗവൺമെന്റിൽ നിന്ന് തന്നെ ഇൻ സർവീസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തു. 1973 to 1975 വരെ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്താണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ നേഴ്സായത്. അതിനുശേഷം പിന്നെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അത് നേഴ്സായതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഗൾഫിലൊക്കെ പോകാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാണെങ്കിലും ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമൃതയിൽ 13 വർഷം കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ യൂണിറ്റിൽ ഞാൻ വർക്ക് ചെയ്ത് അതിലവിടെ ഹെൽത്ത് സെൻ്ററിൽ അവിടുത്തെ ചാർജായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും എനിക്ക് എന്താ പറയുക, ഒത്തിരി മുറിവുകളായിട്ടൊക്കെ വരുന്നവരെയൊക്കെ ഊണ്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരത് ആ മുറിവൊക്കെ ഉണങ്ങി വരുമ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷമാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്കത് അതെല്ലാം ചെയ്യാൻ പറ്റിയല്ലോ. സത്യം പറഞ്ഞാൽ അന്നേരം ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ ഊണ്ടിൻ്റെ അകത്തുള്ള ചില പുഴുക്കൾ വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുവരെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അതിനകത്തിരുന്നൊരിക്കണം, അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി ഡ്രസ്സ് ചെയ്ത് ഇത്രയും പേരെ മുറിവ് ഉണക്കി, അതുപോലെ ചെറിയ ചെറിയ കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് കീറി എല്ലാം എടുക്കുവായിരുന്നു. അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ അതൊരു ശരിക്കും ഞാനതൊക്കെ നല്ല മനസ്സിൽ സന്തോഷത്തോടുകൂടിയാണ് ആ ജോലി ചെയ്തത്. എനിക്ക് എല്ലാം ചെയ്ത് അവരുടെ ആ മുറിവ് ഉണങ്ങി അവർ വരുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം, അതാണ് എൻ്റെ സംതൃപ്തി.
1: ഒരു നേഴ്സ് എന്ന നിലയിൽ ലൈഫിൽ തന്നെ കുറേ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് തരണം ചെയ്തത് അതൊന്ന് പറയാവോ?
0: ഞാറക്കൽ ഹോസ്പിറ്റലിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ തൊട്ട് അയലോക്കത്തെ സുലഭ പ്രസവത്തിനായിട്ട് വന്നു. അപ്പോൾ ട്വിൻസായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ട്വിൻസ് ആണെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ലീക്കിംഗ് ആയിട്ട് വന്നപ്പോൾ ഡോക്ടർ വിളിച്ചു. ഡോക്ടർ വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രസവത്തിൻ്റെ സമയമായി. പക്ഷേ കൊച്ചുങ്ങൾ 7 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇന്നത്തെ അത്രയും സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പം അതുകൊണ്ട് ആദ്യം മോളെയാണ് പ്രസവിച്ചത്. കഷ്ടി 1 കിലോ പോലും ഉണ്ടാവുള്ളൂ ആ കൊച്ചന്നേരം, എന്നാലും ജീവനുണ്ട്. പക്ഷെ അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, എന്തായാലും കൊച്ചിനെ കുറച്ച് നേരത്തൊക്കെ കൊച്ചി ഇരിക്കട്ടെ, കൊച്ചിൻ്റെ അച്ഛൻ വന്ന് കാണട്ടെ, അതുവരെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഒരു റോൾ കോട്ടറിനെടുത്ത് ഗോസൊക്കെ കവർ ചെയ്ത് കൊച്ചിനെ പൊതിഞ്ഞിടത്തി ഓക്സിജനും കൊടുത്ത് കിടത്തി. അതുപോലെ അതിനുശേഷം ഒരാങ്കൊച്ചും പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് ആങ്കൊച്ചിനെ പ്രസവിച്ചത്. അതും കഴിഞ്ഞ് അതിനെ പൊതിഞ്ഞിടത്തി. ഭാഗ്യത്തിന് കൊച്ചിനൊന്നും പറ്റിയില്ല, നിങ്ങൾ ഇങ്ങനെ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഏതായാലും സിസ്റ്ററായാലും ഒക്കെ അല്ലെങ്കിൽ ഇവിടെ കിടത്തി എന്നാലും വാടി എന്നുള്ള ഇൻഫെക്ഷൻ കിട്ടും, അതുകൊണ്ട് സിസ്റ്റർ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ധൈര്യത്തിന് വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ വീടും അവരുടെ വീടും തൊട്ടടുത്തടുത്താണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൊച്ചിൻ്റെ അച്ഛനൊക്കെ ചെയ്യുമായിരുന്നു. എത്ര നാൾ പ്രസവിച്ച് എന്നത്ര ദിവസമാണോ പ്രസവിക്കണം അത്രയും ദിവസം ചൂടുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ വെച്ച് സൈഡിൽ വെച്ച് കൊടുത്ത് അത്രയും ദിവസം കഴിഞ്ഞാണ് കൊച്ചിനെ കുളിപ്പിച്ചത്. അതിലൊരു കൊച്ച് 12 വയസ്സായപ്പോൾ അവന് സെറിബ്രൽ പാൾസി ആയിരുന്നു, അവൻ മരിച്ചുപോയി. പക്ഷെ മോളിന്നും ജീവിച്ചിരിക്കാൻ അവരുടെ പിള്ളേരും നല്ല വലുതായി. അതൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് 7 മാസം കഴിഞ്ഞുള്ള ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതിനെ കിട്ടാൻ വേണ്ടി ആശുപത്രിയിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ നോക്കി പറഞ്ഞും ചെയ്തും എന്തോ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെ എനിക്ക് എൻ്റെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പേരക്കുട്ടീനെ ഞാൻ രക്ഷിച്ചത് ഇതേപോലെ ഒരു സന്ദർഭം ഉണ്ടായത് എപ്പോഴാണ്, അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവൾക്ക്

0: കുടറ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, അത് നമുക്ക് ഗർഭിണിയായിരിക്കുമ്പോ കൊച്ചു വയറ്റിൽ എങ്ങനെ കിടക്കണെന്നുള്ളത് അറിയില്ല. പക്ഷെ എന്റെ മോൾക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാനപ്പോ ഡോക്ടറോട് പറഞ്ഞു, എന്തോ എന്റെ മോൾക്ക് എന്തോ വിഷമമുണ്ട്, പ്രസവം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത്രയും കാര്യമാക്കിയില്ല. പക്ഷേ വൈകുന്നേരം അവൾക്ക് കൂടിയപ്പോഴും എന്റെ ഫ്രണ്ടും ചെന്ന് പറഞ്ഞ് അവൾക്ക് വേദന കൂടുതലുണ്ട് എന്ന് നോക്കുന്നു. നോക്കിയപ്പോ ഞാൻ തുണിപ്പ പ്രസവിക്കുമെന്നും പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ തുണി എടുത്തോണ്ട് ചെന്നപ്പോ എന്റെ മോളുടെ വയറ് ഷേവ് ചെയ്യണ്, ഓക്സിജൻ കൊടുക്കണ്, ഇത്രയൊക്കെ ഉണ്ടായത് എന്തിനും താൻ ചോദിച്ചപ്പോ പറഞ്ഞു ഫീറ്റൽ ഡിസ്ട്രസ് ആണെന്ന്. എനിക്കത് ആദ്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യാൻ പോയപ്പോ ഞാൻ അതിന്റെ ബാധിക്ക തിയേറ്ററിന്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് എന്റെ കന്യാശ്രീ അമ്മ കൊച്ചിനെ ഒരു ട്രെയിലിട്ട് കൊണ്ടുവന്നി. കൊച്ചു കരയണമൊന്നുമില്ല, ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് മേടിച്ചു വെച്ച് കൊച്ചിനെ സക്ക് ചെയ്ത് കൊച്ചിന്റെ വായിലും മൂക്കിലും ഒക്കെ ഉള്ള ഫ്ലൂയിഡൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ മൗത്ത് മൗത്ത് കൊടുത്ത് കൊച്ചിന് ശ്വാസം കൊടുത്ത് കമത്തി പിടിച്ച് ഞാൻ കൊച്ചിനെ കരയിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുത്ത്. പ്രസവിച്ചു കഴിഞ്ഞ ഒരു കൊച്ചി നന്നായിട്ട് കരയുമ്പോഴാണ് ആ കൊച്ചിന്റെ സർക്കുലേഷൻ തന്നെ അതിന്റെ ഹാർട്ടിന്റെ തന്നെ സർക്കുലേഷൻ എല്ലാം ശരിയാകുന്നത്. അപ്പൊ ശരിക്കൊരു കൊച്ചി ഡെലിവറി കഴിഞ്ഞ് നന്നായിട്ട് കരഞ്ഞാലേ അതിന്റെ ആരോഗ്യം എല്ലാം ശരിയായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എൻ്റെ പേരക്കുട്ടി നിന്ന് കാണുമ്പോൾ ഞാൻ ഓർക്കും, അതാ ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അതങ്ങനെ രക്ഷപ്പെട്ടത് എന്ന്. അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
1: സത്യം പറഞ്ഞ നേഴ്സ് എന്ന നിലയിൽ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ സാധാരണക്കാരെക്കാട്ടും.
0: തീർച്ചയായിട്ടും, പിന്നെ നമ്മൾ കുറച്ച് അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോടും സംസാരിക്കാനും പറ്റുള്ളൂ.
1: ഇപ്പോ ഇങ്ങനെ ഒരു വലിയൊരു ടൈം ഫ്രെയിമിൽ മണിയമ്മയ്ക്ക് നോക്കി കാണുമ്പോൾ നഴ്സിംഗ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഓഫ്കോഴ്സ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മണിയമ്മ ശ്രദ്ധിച്ചിട്ടുള്ള ആ മാറ്റങ്ങൾ, അതിന്റെ നല്ല വശം ശീതവശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ?
0: ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നേഴ്സസ് എത്ര സിൻസിയർ ആയിട്ട് ചെയ്താലും അവിടെ ഒരു യൂണിറ്റി കുറവാണെന്ന്. ഡോക്ടർ, നേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് തമ്മിലുള്ള യൂണിറ്റികൾ വളരെ കുറവാണ്. അന്നൊന്നും ഒരു യൂണിയനൊന്നും കാര്യമായിട്ട് അങ്ങനെയുള്ള അങ്ങനെയല്ല. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ്. ഒരു പേഷ്യൻറ്റ് വന്നാൽ അതിനെ രക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, അത് സ്റ്റാൻഡിങ് റൂൾസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതുമല്ല, അവർ നേഴ്സസിനോടും ഡോക്ടേഴ്സിനോടും അന്നുള്ള ആളുകളുടെ സമീപനം, അവരാ ജീവൻ രക്ഷിച്ചു അല്ലെങ്കിൽ ആ ചെയ്തു എന്നുള്ള ആ ഒരു നന്ദിയും ഒരു സ്നേഹവും അങ്ങനെ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും തോന്നണില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്കും അങ്ങനെയുള്ള ഒരു തോന്നലില്ല. പിന്നെ ഒരു പ്രൊഫഷനായിട്ടാണ് ഇപ്പൊ തോന്നണത്. എന്താന്ന് പറഞ്ഞാൽ അത് കാലത്തിൻ്റെതായിരിക്കാം. നേഴ്സസ് എന്ന് പറഞ്ഞാല് അതും ആ പ്രൊഫഷനോട് നമുക്കൊരു സിൻസിയറിറ്റി വേണം. എല്ലാവർക്കും ഇല്ലാന്ന് ഞാൻ പറയില്ല, മിക്കവാറും പേർക്കും അതിനോടൊരു സിൻസിയറിറ്റി ഉണ്ട്. പക്ഷേ ജനങ്ങളത് നേഴ്സസ് എന്താണ് ചെയ്യണെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ നേഴ്സസിന് അവരുടേതായ മാനസികമായ ബുദ്ധിമുട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും അതൊന്നും ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നേഴ്സസിന് അവർക്കും ഒരു കുടുംബമുണ്ട്. അവരും അവരുടെ കുടുംബത്തിലെ ബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ഈ നേഴ്സിംഗ് ജോലിക്ക് വരുന്നത്. എന്നാലും ഒരു ഡോക്ടറാണെങ്കിലും രോഗിയുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും രോഗിയുടെ കാര്യമെല്ലാം പറഞ്ഞേൽപ്പിക്കുന്നത് നേഴ്സിനെയാണ്. നേഴ്സിനാണ് ശരിക്കും രോഗിയുടെ എല്ലാ വിവരങ്ങളും അറിയണത്. സത്യം പറഞ്ഞാല് ഡോക്ടേഴ്സ് എല്ലാം ഓർഡറെല്ലാം പറഞ്ഞിട്ട് പോകുള്ളൂ, നേഴ്സാണ് കൂടുതലും രോഗിയായിട്ട് കൂടുതലും നിന്ന് അവരുടെ സ്പന്ദനം ശരിക്കും മനസ്സിലാക്കുന്നത് നേഴ്സാണ്. അത് ജനങ്ങളും മനസ്സിലാക്കൂല, ആളുകളും മനസ്സിലാക്കൂല. പക്ഷേ നേഴ്സസിന് സ്വന്തമായിട്ട് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അവര് ആ രോഗം മാറി പോകുമ്പോ. അപ്പൊ അതുകൊണ്ട് നേഴ്സിന്റെ ജോലിനോട് ഞാൻ എപ്പോഴും, അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റിയാലും കുട്ടികൾ ആ ജോലി സെലക്ട് ചെയ്തെന്നാലും എനിക്കതിനോട് സന്തോഷമുള്ളൂ.
1: പ്രൊഫഷണലി ഒരു നേഴ്സായിരിക്കും, പക്ഷെ മണിയമ്മയ്ക്ക് വേറെ കുറെ കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ അതൊക്കെ എങ്ങനെയാണ് കൂടെ കൊണ്ടുപോയത്? മാത്രല്ല, അത് എത്രത്തോളം മണിയമ്മേന്റെ പ്രൊഫഷണലിലും ലൈഫിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാവോ?
0: പൊതുവെ എനിക്ക് വായന ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് വായിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടൂറിനൊന്നും ഞാൻ പോയില്ലായിരുന്നു. അന്നൊന്നും ഇപ്പോൾ ടൂറിന് പോകാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവരും ടൂറിന് പോയതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണം, കവിത എഴുതുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ എസ്സേ എഴുതണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എസ്സേ എഴുതാൻ പൊതുവേ താല്പര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ എസ്സേ എഴുതണമെങ്കിൽ ഒരു 10 പേജ് എഴുതണം, അതേസമയത്ത് ഒരു കവിതയാണെങ്കിൽ ഒരു പേജ് കൊണ്ട് അതിലെല്ലാം ഉൾക്കൊള്ളിക്കുക. അപ്പം അങ്ങനെ അന്ന് ഞാനിങ്ങനെ കവിതയായിട്ടാണ് അന്ന് എഴുതിയത്. അതുപോലെ തന്നെ എനിക്ക് കവിതയ്ക്കും ഒക്കെ

0: എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് ലെവലിൽ എനിക്ക് പ്രസംഗത്തിന്, ഹിന്ദി പ്രസംഗത്തിനൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇത്തിരി ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗൾഫിലായിരിക്കുമ്പോഴും അവിടെയും ശരിക്കും പറഞ്ഞെന്നാല് അവിടെ ഞങ്ങൾ പാട്ടൊക്കെ എഴുതലും അവിടെ ഫംഗ്ഷനൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അമൃതയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ഞങ്ങളുടെ എൻ്റെ ചൊടി അശ്വതി മാഡമാണ് എന്നെ കൊണ്ട് പിന്നെ കൂടുതൽ എൻ്റെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കവിതയും അങ്ങനെ പല കവിതകളും എഴുതുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ എഴുതും.
1: നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. അപ്പോൾ മണിയും മിക്ക ഒരു നേഴ്സ് എന്ന നിലയിൽ, നേഴ്സായിട്ട് ഇത്രയും കാലത്ത് സർവീസ് ഉണ്ടായിരുന്ന നേഴ്സ് എന്ന നിലയിൽ, എന്ത് സന്ദേശമാണ് നമ്മുടെ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ ലിസണേഴ്സിന് കൊടുക്കാനുള്ളത്?
0: എന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു നേഴ്സ് എന്ന് പറയണത് ആ ജോലി വളരെ പരിഭാവനമായ ഒരു ജോലിയാണ്. അത് ഒത്തിരി ഞാൻ പറയുമ്പോൾ ഒരു ഓരോ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ നേഴ്സ് വേണം എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പല ഫസ്റ്റ് എയ്ഡായിട്ടും എന്ത് കാര്യങ്ങൾക്കും അത്രയും ഒരു അറിവുള്ള ഒരു നേഴ്സ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ അടുത്തില്ലേലും നമുക്ക് ലൈഫ് സേവിങ്ങിനും എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നേഴ്സസ് അവരുടെ ആ ഒരു പ്രവൃത്തികളും അവർ ചെയ്യുന്നതും എല്ലാം എല്ലാവരും മനസ്സിലാക്കണം. അവരും മനുഷ്യരാണ്, അവർക്കും പല പല കാര്യങ്ങളുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. അവരെ വെറുതെ നേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് വിചാരിച്ചപ്പോൾ അവരാണ് കൂടുതൽ രോഗികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നത്. ആ രോഗികളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നേഴ്സസാണ്. അതുകൊണ്ട് അവരോട് എന്നും എനിക്ക് ബഹുമാനമുള്ളൂ. ഞാനൊരു നേഴ്സായതിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. നേഴ്സിങ്ങിന് ചേരുന്നവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളൂ.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹസ്പർശത്തിൻ ഓർമ്മകൾ, മണിയമ്മയോടൊപ്പം. May 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേയോടനുബന്ധിച്ച് ദേവി ചന്ദന SS തയ്യാറാക്കിയ പരിപാടി.

0: എന്താ നിർത്തി കളഞ്ഞത്? ശോഭ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, പാടൂ.
1: അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല.
0: ഇത്ര നാണിക്കാൻ എന്തിരിക്കുന്നു, ഇവിടെ ആരുമില്ലല്ലോ. പാടു, നല്ല ശബ്ദം.
1: അയ്യോ, ഞാൻ
0: സാളെ പാടൂ പ്ലീസ്.
1: ഇല്ല, എനിക്ക് പാടാൻ
0: അറിയില്ല. പാടൂ പ്ലീസ്.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ജണ്ടപരിശകൾ എട്ടെണ്ണവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ എട്ടെണ്ണവും നമ്മൾ ശരിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവസാനം പഠിച്ച മൂന്ന് ജണ്ടപരിശകൾ ചേർത്ത് നമ്മൾ പാടാറുണ്ട്. ഇന്ന് പഠിച്ച ജണ്ടപരിശയും കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച രണ്ട് ജണ്ടപരിശയും കൂടെ ചേർത്ത്

ജണ്ടപരിശകൾ എട്ടെണ്ണവും നമ്മൾ കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു. അത് ചേർത്ത് പാടുന്ന രീതി നമ്മൾ പഠിച്ചു. എല്ലാ വരിശകളും തന്നെ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ വരിശകൾ നമുക്ക് നമ്മുടെ ശബ്ദവുമായിട്ട് ഉറയ്ക്കുകയുള്ളൂ. 13 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ തന്നെ നിങ്ങൾ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓരോ ക്ലാസ്സിൻ്റെയും തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് മുടങ്ങാതെ തന്നെ ക്ലാസ്സുകൾ കേൾക്കുക, കൂടെ തന്നെ പാടി പഠിക്കുക. റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പാഠത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു.

0: ജാതി മത ചിന്തകളുടെ സ്വാധീനമാണ് പലപ്പോഴും മതപരമായ വിവാഹങ്ങളുടെയും ആചാരങ്ങളുടെയും അടിത്തറ. ഭൂരിഭാഗം ആളുകളും ഇതെല്ലാം പിന്തുടർന്നു പോകുമ്പോഴും സ്വയം കണ്ടെത്തിയ പങ്കാളിയെ മറ്റെല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സ്വന്തമാക്കാൻ ആർജവം കാണിച്ചവരും കുറവല്ല. വളരെ പക്വതയേറിയ പ്രണയങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാകില്ല എന്ന് തെളിയിച്ചവരുമുണ്ട്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. തീർത്തും ഒറ്റപ്പെടുമോ എന്ന ചിന്തയും വല്ലാതെ അലട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരു പുതുമയല്ല. എന്നാൽ ഇതിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻപിൽ കണ്ടുകൊണ്ട് 1990 സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സസ്നേഹം. തിരക്കഥ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കാലാതീതമാണ് ഈ ചിത്രം. AK ലോഹിതദാസാണ് തിരക്കഥ. ബാലചന്ദ്ര മേനു, ശോഭന, ഇന്നസെന്റ്, സുകുമാരി, KPSC ലളിത എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺസൺ മാഷ് സംഗീതം പകർന്ന താനേ പൂവിട്ട മോഹം എന്ന ഗാനത്തിലൂടെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം G. വേണുഗോപാലിന് ലഭിച്ചു. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ ഇരു വീട്ടുകാരുടെ എതിർപ്പുകളെയും അവഗണിച്ച് ഒന്നായവരാണ് തോമസ് കുര്യനും സരസ്വതിയും. ഇരുവരും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവരുടേത് മിശ്രവിവാഹമായതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പുരോഗമനവാദിയായ വീട്ടുടമസ്ഥന്റെ പക്ഷം.
1: എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെ എന്ന് വിളിക്കരുത്. 30-ാമത്തെ വയസ്സിന് മുറിച്ചതാ ഞാൻ എന്റെ വാല്.
2: വാല്?
1: ആ, നായരെ എന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയാ. ഉദാഹരണത്തിന്, ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷ് ഞാൻ തന്നത്. നിങ്ങളൊക്കെ ജാതി മതവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ?
2: ഓ, അങ്ങനെ വലിയ പുരോഗമനവാദമൊന്നും എനിക്കില്ല.
1: എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്?
2: എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി. സരസൂന എന്നെ രണ്ട് വീട്ടുകാരുടെ കയറി എങ്ങെതിർത്തു. എന്നാ ചെയ്യാനാ? ഞാനിന്ന് വിളിച്ചോണ്ട് പോകും. ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട? നേഗവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടി കയറിച്ച് എല്ലാരും പോകുന്നില്ല.
1: അതാണ് ആണത്വം.
2: ഓ, അങ്ങനൊന്നുമില്ല.
0: ഇരുവരും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു വന്നവരാണെങ്കിലും വൈവാഹിക ജീവിതത്തെ അതൊന്നും ബാധിച്ചില്ല.
3: ഒന്നും കഴിച്ചില്ലല്ലോ.
2: മതി,
3: ഇനി രസം കൂട്ടി ഇത്രയും കൂടി ഉണ്ണ.
2: വേണ്ട, മതിയായിട്ട.
3: എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുക്കൂലേ?
2: എന്താ പറഞ്ഞു?
3: മുഖം കണ്ടാ എനിക്ക് അറിഞ്ഞൂടെ. മത്സ്യ മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയാ മതി.
2: ഞാനൊരു കാര്യം പറയാം. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ലാതെ എന്റെ ഇഷ്ടം സരസുന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ?
3: ഒന്നുമില്ല.
2: പിന്നെ അതിനായി കണ്ണു നിറഞ്ഞേ? ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ അത് പ്രതീക്ഷിക്കുന്നത്? സരസുന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും. നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളുടെ

0: ഈ ലോകത്ത് നമ്മൾ മൂന്ന് പേർ മതി.
1: ഇപ്പോൾ സരസ്വതി ഗർഭിണിയാണ്. ആദ്യമൊക്കെ വീട്ടുജോലികളിൽ തോമസും സഹായിച്ചെങ്കിലും പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഇരുവർക്കുമായില്ല. സരസ്വതിയുടെ എതിർപ്പ് അവഗണിച്ച് തോമസും വീട്ടുടമസ്ഥൻ പത്മനാഭനും കൂടി പറ്റിയ ഒരു വീട്ടുവേലക്കാരിയെ തപ്പിയിറങ്ങി.
0: 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ, അത്രയ്ക്കുള്ള പണി ഇല്ല അവിടെ.
2: കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല.
0: ഇരുന്നൂറെങ്കിൽ 200 കൊടുത്ത് തൊളിക്കുന്നതാ നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു, ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു. ആ 200 എങ്കിൽ 200, പക്ഷെ ഇന്ന് തന്നെ അങ്ങ് വരണം.
2: ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ, മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ?
0: മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല.
2: അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മാടി.
0: വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ ഒന്ന് സഹായിച്ചു തന്നാ മതി.
2: വാരികളൊക്കെ വരുത്തുന്നുണ്ടോ?
0: വാരികളോ? വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല, ഏത് വേണമെങ്കിൽ വരച്ചി തരാം, അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി.
2: വിചാരം ടിവി ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
0: ആ അത് രണ്ടും ഇല്ല.
2: പിന്നീട് എന്ത് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ.
0: നിങ്ങൾ എന്നാത്ത എന്നെ കൂടെ കെട്ടിയെടുത്തത്? മാഷ് ദേഷ്യപ്പെടല്ലേ, എന്നാ ആങ്കാണ് ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, ടിവി വേണം, VCR വേണം, നാളെ ഒരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യും?
3: വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ BA MA കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരനെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്റെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം.
4: വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കു. കയറിയിരിക്കുന്നേ
0: മര്യാദയുണ്ട്.
3: വീട്ടില് ഒരു രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇവര് കാലത്തെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല.
4: ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയില്ല.
3: ശമ്പളം എത്രയാ വേണ്ടേ?
4: ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ?
3: വേണം
4: മോളെ. അമ്മ ചെല്ലടി നാണിക്കാതെ.
0: ഒപ്പനാന്നേരം നമ്മളിനി പെണ്ണ് കാണാമെന്ന് വിചാരിക്കൂ.
3: ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്?
0: അതെ.
3: സംസാരിക്കും പക്ഷെ
0: ഞാനല്ലേ സംസാരിക്കാന.
1: എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം ആ വേലക്കാരിയെയും സരസ്വതി പറഞ്ഞുവിട്ടു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് തോമസിന്റെ അളിയൻ ഈനാശു പ്രത്യക്ഷപ്പെടുന്നത്. കല്യാണത്തിന് ശേഷം കുടുംബക്കാരുമായിട്ട് ബന്ധമില്ലാതിരുന്ന തോമസിനെ കാണാൻ ഇപ്പോൾ അളിയൻ വന്നതിന്റെ ഉദ്ദേശം അയാൾക്ക് പിടികിട്ടിയില്ല.

0: എന്തണ്ട ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ, മനസ്സിലായില്ല നിനക്ക്?
1: തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ പുള്ളിയാണല്ലോ.
0: അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല പറയുതാ, നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചനെ കിട്ടില്ല.
1: അതിന് മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ അറിയാനാ?
0: എടാ, നീ ഒരു പട്ടത്തി പെണ്ണിനെ കല്യാണം കഴിച്ചു വിചാരിച്ച് എനിക്കും തൊട്ട് തേങ്ങയെ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട്ട എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ?
1: ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതമല്ലേട്ടാ.
0: എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാശിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ?
1: ആയിരിക്കണം, അല്ലേ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നത്?
2: അങ്ങനെ ഈനാശു അവരിൽ ഒരാളായി മാറി. വീട്ടു സഹായത്തിന് ആളെ അന്വേഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ ഈനാശു അറിഞ്ഞു. വൃത്തിയും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു വേലക്കാരനെ അവർക്കായി അയാൾ കണ്ടെത്തി.
3: കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ ഈനാശോട്ടം പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുകുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം നീനാശ്വരനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചത് എന്നാ താക്കോല്? എന്റെ മാഷെ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്ന് വേറെറങ്ങിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയാണ് സാധാരണ താക്കോല് വെക്കുക. കിട്ടി. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശ്വരന്റെ അലിയനല്ലേ, പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞാൻ കയറി. ഇനി ഞാൻ തന്നെയാണ് ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കൂടി കഴിഞ്ഞാണോ കുളി, കുളി കഴിഞ്ഞാണോ കാപ്പി കൂടി എന്ന് ഈനാച്ചേട്ടായിട്ട് പറഞ്ഞൂല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തോണ്ടായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം.

0: പുള്ളിക്കാരനാണ് കൊള്ളാലോ.
1: വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തന്നെ ഈനാശു തീരുമാനിക്കും. ഭാര്യ റോസിയെ പറഞ്ഞു മാറ്റാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വിജയിച്ചപ്പോൾ തോമസിന്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ തോമസിന്റെ അച്ഛൻ താമരശ്ശേരി കുര്യാച്ചന് വർഷം ഇത്ര

0: അത് പോട്ടെ, അപ്പനും അമ്മയും നമ്മളെല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടുവരാം. അത് തന്നെ.
1: എന്റെ പട്ടി പോവും.
0: പട്ടി പോയിട്ടെന്താ കാര്യം? അപ്പം പോണം.
1: ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും ഇല്ല. ഇനി ഈ കുരുത്തങ്കട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാക്കണ്ട.
2: നിങ്ങൾ എന്നെ വായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാനാ? ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു?
1: ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുരിയത്തം തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി, രണ്ടു മൂന്ന് അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതാ ഈ കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുരിയച്ചൻ. ആ എന്റെ മുഖത്ത് അവൻ കരിവാരി തേച്ചിട്ട് ഇറങ്ങി പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളി പോയി പറഞ്ഞാൽ മതി.
0: പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ടെന്ന കാര്യം ഇത് നല്ല കൂട്ടു.
2: ഡെണ്ണോ, എനിക്കേ ഈനാച്ചു ആദ്യമായിട്ടാ കുടുംബത്തിലൊരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയി.
1: എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താന്ന് നിനക്കറിയത്തില്ല. 10,000-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആ നേരത്ത് 10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ.
0: തേങ്ങയ്ക്ക് ഇപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്തമാനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടുപോകും. വരുന്നത് പറ്റേ.
3: അങ്ങനെ റോസിയും ഈനാശുവും കൂടി പിറ്റേന്ന് തന്നെ തോമസിന്റെ വീട്ടിലെത്തി. ആദ്യം കുറച്ച് പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോസിക്കും ഉണ്ടായിരുന്നു. സരസ്വതിയെ നാത്തൂനായി തന്നെ അംഗീകരിക്കാനും റോസിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. സരസ്വതിയുടെ വീട്ടുകാരെ കൂടി കാര്യമൊക്കെ അറിയിച്ച് പറ്റുവാണെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെ ഈനാശു തീരുമാനിച്ചു. അങ്ങനെ ഈനാശു സരസ്വതിയുടെ വീട്ടിലെത്തി.
4: സ്വാമി, ഈ നാരായണയ്യര്
5: എൻ ബ്രദറിനോ? ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്ത ഫാമിലിയില് ആകെയുള്ള ഒരേ ഒരു മുഷൻ ഞാൻ താൻ. ശ്രീനിവാസയ്യർ ഷീമാച്ചു ഒന്ന് വിളിക്കും.
4: യാര്?
5: എൻ കച്ചേരി ബുക്ക് പെൺവാന്തതാക്കും. ഇവിടുത്തെ നാരായണയ്യർ.
4: ഓ, വണക്കം.
5: വണക്കം.
4: ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ.
5: അപ്പൊ എന്നെ അല്ലേ?
4: എന്നാ വിഷയം? ഞാനിപ്പൊ ഇരിഞ്ഞാലപ്പുഴയിൽ നിന്ന് വരിക. എന്റെ പേര് ഈനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. സരസ്വതിയുടെ ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദറിനോ? തിന്നാൻ വരല്ലേ. ഏതായാലും വന്നു. ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ.
5: അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട. അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല.
4: ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ?
5: ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും? കലബല കലബല കലബല കലബല.
2: ശീമാച്ചു, നമ്മ കുടുംബത്തിന്റെ അവമാനം എന്നുകിട്ടെ ഉണക്കേടാ പേച്ച്.
4: പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസുട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ചന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ
5: ഉണ്ടായിട്ടുണ്ട്.
4: ഇവർക്ക് ഭർത്താവില്ലേ?
5: ഇല്ലേ, ഉപേക്ഷിച്ചു പോയി.
4: അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കി അയാളുടെ ചവിട്ടത്തിൽ രണ്ട് പൂശു
2: പൂശായിരുന്നേ.
4: അമ്മയാര് പെണ്ണിന് ഒരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവൾ ഇപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി. ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്. പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ.
3: എന്തായാലും ഈനാശുവിന്റെ ശ്രമങ്ങളൊന്നും പാഴായില്ല. സരസ്വതിയുടെ മാമൻ ശ്രീനിവാസ അയ്യർ പിറ്റേന്ന് തന്നെ സരസ്വതിയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. ഭാഗവതർ കൂടിയായ ശ്രീനിവാസ അയ്യരാണ് പാട്ടിലേക്ക് സരസ്വതിയെ നയിച്ചത്. ഹാർമോണിയമൊക്കെയായി ശിഷ്ടകാലം സരസ്വതിയോടൊപ്പമാകാമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് എന്തായാലും ഭാഗവതരെത്തിയത്. അത് ബാക്കിയുള്ളവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരുന്നില്ല.
6: ഈ സംഗീതം.

0: പോടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം.
1: എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് അയച്ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി.
0: ഉറക്കത്തിന് താരാത്താണ്. ഓ മന തിങ്കൾക്ക് ദാവോ നല്ല കോമള തയമരപ്പു. ആ വരണം വരണം, മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ.
2: പിന്നെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയം കാലമൊക്കെ വേണ്ടായോ?
0: സംഗീതത്തിന് സമയം കാലം ഒന്നും ഇല്ലേ.
2: മനുഷ്യർക്കുണ്ടേ, എല്ലാരും സുഖമായി ചുരുണ്ടുകയാണ് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്കല്പോന്ന് ഉറങ്ങണ്ടായോ? പാട്ടങ്ങനെ മുട്ടിനിക്കണ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി മാത്രം ഏതാ.
3: പ്രസവത്തോടനുബന്ധിച്ച് സരസ്വതി ടീച്ചർക്ക് 2 മാസം

0: ലഭിച്ചെങ്കിലും തോമസ് മാഷിന് അത് കിട്ടിയില്ല. എച്ച് എമ്മിനോട് കയർത്തിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുക്കുട്ടൻ വന്ന് സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം തോമസിനെ അറിയിച്ചു. തോമസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സരസ്വതി പ്രസവിച്ചിരുന്നു, ഒരു പെൺകുട്ടി. റോസിയും ഈനാശുവും മാമനും അപ്പുക്കുട്ടനും ഒക്കെ ആയപ്പോൾ കുഞ്ഞിനെ നോക്കൽ എളുപ്പമായി. കുഞ്ഞു ജനിച്ച വിവരം അറിയിച്ചുകൊണ്ട് രണ്ടു വീടുകളിലേക്കും തോമസ് കത്തയച്ചു. തോമസിന്റെ അമ്മച്ചിക്ക് അപ്പച്ചനെ പറഞ്ഞു ധരിപ്പിച്ച് തോമസിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അത് മതിയായിരുന്നു.
1: കാണിക്കുന്നേ കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ നീ അപ്പുറത്തോട്ടില്ല, അപ്പച്ചനോട് നിക്കല്ലേ. കരയല്ലേ, ഇതാ മോളെ കാണണ്ടേ. നാത്തൂനെ അമ്മച്ചി
2: അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ ചെയ്തതും വലിയ തെറ്റാ, പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ച. അങ്ങോട്ട് വന്ന് അപ്പച്ചനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും കരുതിയ. സരസ് ഒരു പാവോ, അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്.
3: നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടം വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം.
2: ഏതായാലും വന്നില്ലേ അപ്പച്ച, അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ?
1: പേടിക്കാനൊന്നുമില്ല, മോളെ കൂടി ചെല്ലേ. ചേച്ചിയും കൂടെ വാ. ഈശോയെ, ഞാനില്ല നാത്തൂനെ, അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ നാത്തും പോ, ചേച്ചിയും കൂടി ചെല്ലുന്നേ. അമ്മച്ചിയും കൂടെ പോ, വാടി.
2: മോളെ, വല്യപ്പച്ചൻ.
0: ഇതേപോലെ തന്നെ സരസ്വതിയുടെ അച്ഛനും മാമിയും അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് അവർ കരുതി.
2: ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചയായി, ബന്ധുക്കളെല്ലായി. ഞാൻ പറഞ്ഞില്ല എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്?
1: പക്ഷെ ആരും അങ്ങനെ തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല.
2: അത് പിന്നെ അങ്ങനല്ലയോ, ഒന്നൊന്നര കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാജ്യമൊക്കെ പെട്ടെന്ന് അങ്ങ് മാറുമെന്ന് സമയമെടുത്തിട്ടില്ലയോ? സത്യത്തിൽ എന്നാ പോക്കിത്രമാടി നമ്മൾ കാണിച്ച്? ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പറഞ്ഞ ഒരു പട്ടത്തി കുട്ടിയെ ഒരു നസാണി ചുരുക്കാൻ തട്ടിക്കൊണ്ടുവാന്ന് വെച്ചാൽ.
1: തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ.
2: അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കേ, കുടുംബത്തിൽ പറഞ്ഞത് സഹിക്കാൻ പറ്റൂ?
1: അത് ശരിയാ.
2: എന്നാ വാഴകയാണേലും ഇത്രത്തോളമായല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്.
0: പക്ഷേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം മാത്രമായിരുന്നു അതെല്ലാം. ജാതിമത വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ തോമസിനെയും സരസ്വതിയെയും പോലെ ഇരുവരുടെയും വീട്ടുകാർക്കായില്ല. ഒരു കൂട്ടർ ഗായത്രി മന്ത്രവും ജപിച്ച് മുറ്റത്ത് കോലവും വരച്ചിരുന്നപ്പോൾ മറുകൂട്ടർ പ്രാർത്ഥനയും മറ്റാചാരങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടാൻ തന്നെ തീരുമാനിച്ചു.
4: നമസ്തേ സുമഹാമായേ കിഭീരേ സുരപൂജിതേ ശംഖചക്രകരാഗസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരുഡേ ഒരാസുരഭയങ്കരി സർവപാപഹരദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവജ്ഞേ സർവരദേ സർവദുഃഖ
1: മോചകുട്ടിയെ, അവര് പൂജ മന്ത്രം ഒക്കെ തുടങ്ങി. എന്റെ ഈശോയെ, ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? നമുക്ക് നമ്മുടെ പ്രാർത്ഥന
4: സദാദേവി ലക്ഷ്മി നമസ്തുതേ. ആദ്യന്തരഹിതേ ദേവി ആദ്യശക്തി മോചരി യോഗയേ യോഗ സമ്പൂതേ മഹാലക്ഷ്മി നമോസ്തുതേ. വേദാന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പത്മാനുചിന്തയിലടങ്ങാൻ വിഷ്ണു സമാനമായി സന്തതം കാണുന്നു ഞാൻ.
2: അപ്പച്ചനാണ് എവിടെ നിൽക്കുന്നത്?
3: പിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ. നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ?
5: ഞങ്ങളൊക്കെ ഒരു ഏഴാം കൂലികളാണല്ലോ.
2: അങ്ങനൊന്നും ഇല്ല പെ,

0: അല്ല, എനിക്കറിയാം നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ. ഏതായാലും നിന്റെ വാശി ജയിച്ചു, നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ.
1: അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നത്?
0: ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാണ് ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗിയായി പോയില്ലേ?
1: അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയാ, എത്ര ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്.
0: ഗ്യാസ് തന്നെ, പക്ഷെ ആദ്യം ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കേണ്ട നമ്മളൊക്കെ അല്ലേ. ഏതായാലും ഞാൻ തിരിച്ചു പോവുക. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടിടാന്ന് വിചാരിച്ചു അത്ര തന്നെ.
1: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറ്റാ?
0: വേണ്ട വേണ്ട വേണ്ട, നീയും നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ നാലുപുഴ നാക്കുമായിട്ട് ഒരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം.
1: ഓ അപ്പച്ച, അപ്പച്ച ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവളൊരു സാധുവ, നിങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറണം അറിഞ്ഞുകൂടാ. ഏതാ പേടിയുണ്ടാ?
0: പേടിയും ധിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള പൂലി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ. പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനത് ഇപ്പൊ തുറന്നിട്ടിരിക്ക.
1: എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം.
0: വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം, ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല.
2: വീട്ടുകാർ തമ്മിലുള്ള ഈ രസക്കുറവ് കണ്ടില്ല എന്ന് നടിക്കാൻ തോമസും സരസ്വതിയും തീരുമാനിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നില്ലല്ലോ, അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തോമസ് സരസ്വതിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വീട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല എന്നും ആർക്ക് വേണമെങ്കിലും ഏത് ദൈവത്തെയും എപ്പോൾ വേണമെങ്കിലും പൂജിക്കാമെന്നും തോമസ് ഇരു വീട്ടുകാരോടും പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് സമചിത്തതയോടെ പെരുമാറാൻ കഴിയാത്തിടത്ത് തങ്ങൾ കണ്ടറിഞ്ഞു പെരുമാറിയാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. അതുകൊണ്ടാണ് സരസ്വതിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവർ ഒരുമിച്ചു പോയത്. എന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പമിരുന്ന തോമസിനെ ചിലർ അവഹേളിച്ചു. ഇത് അയാളിൽ ഒരു മുറിവുണ്ടാക്കി.
3: ഒന്നും കഴിച്ചില്ലല്ലോ.

0: നമ്മൾ അവിടെ പോയിട്ടില്ല എന്ന് വിചാരിച്ചാ മതി. സംസ്കാരമല്ലേ ഒന്നിനും, അതുകൊണ്ടാ. ഇനി ഇങ്ങനെ ഒരു കാര്യത്തിനും നമുക്ക് പോണ്ട. ഇങ്ങനൊന്നും പറയാണ്ടിരിക്കുമ്പോഴേ എനിക്ക് വിഷമം.
1: ഒന്നെനിക്ക് മനസ്സിലായി, ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. എത്ര ശ്രമിച്ചാലും
0: അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടാത്തൊക്കെ പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ. എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ.
1: എന്നാതിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ കഴിഞ്ഞാ കഴിഞ്ഞു, സാരമില്ല.
2: ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. റോസിയും അമ്മച്ചിയും കൂടി കുറച്ചു മീൻ വാങ്ങി വെക്കാൻ ശ്രമിച്ചത് വലിയ വഴക്കുകൾക്കിടയായി. ഇരുകൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ തോമസും സരസ്വതിയും പാടുപെട്ടു. സരസ്വതിയുടെ വീട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ റോസി തന്റെ അമ്മായിയമ്മ വെറോണിക്കയുടെ സഹായം തേടി. വെറോണിക്ക പറഞ്ഞുകൊടുത്ത ബുദ്ധിയാണ് കുട്ടിയുടെ മാമോദീസ് നടത്താൻ തോമസിനെ പ്രേരിപ്പിക്കുക എന്നത്.
1: ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പത്തിനും കൂടെ വേണ്ട കാര്യമില്ലായിരുന്നല്ലേ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ലാതെ.
3: തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാണ്. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ നാല് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടും ഉണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്.
1: അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവളാ സരസ്വതി. അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല, അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല.
3: അവള് ബുദ്ധിയുള്ളവളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളപ്പിന് ഞങ്ങൾ പറയുന്നതിൽ ഒന്നും ഒരർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാറുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: 16 കൊല്ലം കഴിഞ്ഞാൽ
3: ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെച്ചാം. ഇത് പെൺകുട്ടിയാ, മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് അധികാർക്ക് കൊടുക്കും?

0: നീ അന്യജാതി എന്നൊരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല എന്നുള്ള ആലോചന പിന്നെയാ. ഒന്നും വേണ്ട, നീ ഒരു സ്കൂൾ മാസ്റ്റർ അല്ലേ, ഒന്നാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം.
1: അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സരസു?
0: എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പുപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമാസ് കുട്ടിയാണ് നീ, അത് മറക്കണ്ട.

0: എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല,
0: ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല, പഴയ സന്തോഷമൊക്കെ പോയി.
1: വെറുതെ തോന്നാ, ഞാനേ ആലോചിക്കായിരുന്നു.
0: എന്ത്?
1: നമ്മുടെ മോടെ കാര്യം. അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ?
0: പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ, വനിത.
1: അത് പോരാ. നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഏതാ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു എന്ന് വയ്ക്കുക. ജാതി എന്താണെന്ന് അതിനകത്ത് എഴുതണം. സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിന് പ്രത്യേക കോളുണ്ട്. എന്ന് വേണ്ട, ജോലി, വിവാഹം എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും.
0: മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ?
1: അതെ, അത് നമ്മളായിട്ട് എങ്ങനെയാന്ന്, നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ.
0: ഇനി എന്ത് ചെയ്യണം?
1: നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസം മുക്കിയാലോ?
0: വേണ്ട.
2: വീട്ടിലെ താളം തെറ്റിയത് ശ്രീനിവാസ ഭാഗവതർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാൾ അവിടം വിട്ടിറങ്ങി. അതിനു പുറമെ തോമസിന്റെ വീട്ടുകാർ ഇറങ്ങിയത് തോമസിന് സഹിക്കാനായില്ല. കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് നടത്താൻ തന്നെ അയാൾ തീരുമാനിച്ചു. സരസ്വതിയോട് വഴക്കുണ്ടാക്കി അയാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി. തോമസിന്റെ വീട്ടുകാരെല്ലാം അയാളെ പിന്തുണച്ചു. അങ്ങനെ ആദ്യമായി തോമസും സരസ്വതിയും പിരിഞ്ഞു. അതിൽ അവർ മാത്രം സങ്കടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമസിന്റെ തറവാട്ടിലേക്ക് ഈനാശു എത്തി. അയാൾക്ക് തോമസിനോടായി കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
3: ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരണത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല, കുറച്ച് അസൂയി. ഇപ്പൊ അതൊക്കെ പോയിട്ട്
1: അളയാ, ഞാൻ അതിനെ അങ്ങനെ
3: ഒന്നും പറയണ്ട. എടാ, തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ, ആടിക്കളിക്കരുത്.
2: ഈനാശു പോയപ്പോൾ കൂടെ ഭാര്യയെയും അമ്മയെയും കൊണ്ടുപോകാനും അയാൾ മറന്നില്ല. തോമസിനെ കാണാതെ സരസ്വതി വല്ലാതെ വേദനിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കായി ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുവിൽ സരസ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പുക്കുട്ടനിൽ നിന്ന് ഈ വിവരമറിഞ്ഞ തോമസ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സരസ്വതി അപകടനില തരണം ചെയ്തിരുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തു കൂടിയിരിക്കുന്ന എല്ലാ വീട്ടുകാരോടുമായി അയാൾ അവരുടെ നയം വ്യക്തമാക്കി.
1: സരസ്വ എന്റെ ഭാര്യന്നേ.
4: ആമാ,
1: ഇത് എന്റെ ചോരെ പറഞ്ഞ കുഞ്ഞാന്നേ.
4: അതെ.
1: ആ, എന്നാല് ഞാനും സരസ്വും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ട് അപ്പന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാരൂടെ ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ, ഇനി അത് വേണ്ട.
5: മാപ്പിളേ, ചച്ചു ഞങ്ങളുടെ മോളാണ്. മോനെ തോമസൂട്ടി.
1: അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്ത് വേണേക്കും. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധി വരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ പറ്റരുത്.
3: തോമസൂട്ടി, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്കന്നെ പോവല്ലേ, അല്ലേ സ്വാമി?

0: അപ്പച്ചേ അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റി
1: കലക്കിട്ടോ. ഇനി ഇവിടെ നമ്മൾ മാത്രം, നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ,
2: മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും മതത്തിനപ്പുറം മനസ്സിനാണ് സ്ഥാനം എന്ന സന്ദേശത്തോടുകൂടിയാണ് സസ്നേഹം അവസാനിക്കുന്നത്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ല. സസ്നേഹം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ

ഒരു ക്ലാസ് മൂന്ന് തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 ശനിയാഴ്ച വൈകുന്നേരം 6 ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിങ്. അതായത് ഈ മെയിനായിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും

ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലേ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

0: ഇതുപോലൊരു രാത്രിക്ക് വേണ്ടി എന്നെയും ബാക്കി വെക്കണമായിരുന്നു.
1: കള്ള് നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്താലെ. ഗുഡ് നൈറ്റ്. ഒരു കാലം എൻ്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം പഴയ റോളിൽ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി പരിപാടിയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവിടെ ഉണ്ടായത്. നിങ്ങൾക്കും നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇവിടെ അവസരമുണ്ട്. അതിനായി റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 12, ലോകം മുഴുവൻ നമ്മുടെ ആരോഗ്യ മേഖലയിലെ മാലാഖമാരെ ഓർക്കുന്ന ദിനം. ഇന്റർനാഷണൽ നഴ്സസ് ഡേ. മോഡേൺ നഴ്സിംഗിന്റെ ഫൗണ്ടർ കൂടിയായ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനം കൂടിയാണിന്ന്. നിങ്ങളോടൊപ്പം റേഡിയോ കൊച്ചി 90 FM ഭാഗമായി കൂടെയുള്ളത് ഞാൻ, ദേവിചന്ദ നഴ്സസ്. ഇങ്ങനൊരു പ്രത്യേക ദിനത്തിൽ നഴ്സിംഗ് എന്ന മഹത്തായ സേവനത്തിലൂടെ 10 ആണ്ടുകളുടെ അനുഭവ പരിചയവുമായി നമ്മോടൊപ്പം ചേരുന്നത് സിസ്റ്റർ VK മോണി. സ്നേഹത്തോടെ എല്ലാവരും മണിയമ്മ എന്നാണ് വിളിക്കുന്നത്. ഏകദേശം 80 വയസ്സ് പിന്നിട്ടിരിക്കുന്ന മണിയമ്മയുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും നഴ്സിംഗ് മേഖലയിൽ തന്നെയായിരുന്നു. സോ ആ കാലഘട്ടത്തിലെ നഴ്സിംഗ് അനുഭവങ്ങളെയും ഓർമ്മകളെയും കുറിച്ച് നമുക്ക് മണിയമ്മയോട് തന്നെ ചോദിച്ചറിയാം. ഏറെ സന്തോഷത്തോടെ ഈ സ്പെഷ്യൽ ഡേയിൽ മണിയമ്മയെ സ്വാഗതം ചെയ്യുന്നു.
1: എൻ്റെ പേര് മണി VK എന്നാണ്. ഞാൻ നഴ്സായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെൻറ്റിൽ 19 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഗൾഫിലെ സൗദി അറേബ്യ മിനിസ്ട്രിയിൽ 15 വർഷം ജോലി ചെയ്തു. അമൃത ഹോസ്പിറ്റലിൻ്റെ ഹെൽത്ത് സെൻ്ററിൽ ഞാൻ 13 വർഷം ജോലി ചെയ്തു. അത്രയും സർവീസ് എനിക്കുണ്ട്. ആദ്യം ഞാൻ എനിക്ക് ജോലി കിട്ടിയത് നഴ്സ് മിഡ്വൈഫായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഏറ്റവും കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ഇളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. അന്ന് എനിക്ക് 20 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. 1966 September 14 ഞാൻ ആദ്യമായി ജോലിക്ക് ചേരുന്നത്. ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത്.
0: കേരളത്തിൽ മാത്രമല്ല, സൗദി അറേബ്യയിലൊക്കെ മണിയമ്മ ജോലി ചെയ്തിട്ടുണ്ടല്ലോ. ഈ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് മണിയമ്മക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, മീൻസ് ജോലിന്റെ കാര്യത്തിൽ?
1: കേരളത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ ഭാഷ. പല സ്ഥലങ്ങളിലും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇവിടെ സൗദി അറേബ്യയിൽ എന്ന് പറഞ്ഞാൽ അറബി എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അറബിയിൽ വേണം സംസാരിക്കാനായിട്ട്. അതെല്ലാം കുറച്ച് പഠിക്കേണ്ടി വന്നു. പിന്നെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചർ വേറെ, നമ്മുടെ കൾച്ചർ വേറെ. പിന്നെ പൊതുവേ അവിടെ കുറച്ച് ഓർത്തഡോക്സ് ആയിരുന്നു.

0: നമ്മൾ അവരുടേതായ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പാലിക്കണമായിരുന്നു. വെളിയിലേക്കൊക്കെ പോകണമെങ്കിൽ ബുർഖ ധരിക്കണമായിരുന്നു. കണ്ണ് മാത്രം പുറമെ കാണിച്ചാണ് ഞങ്ങൾ നടന്നിരുന്നത്. പക്ഷെ ഹോസ്പിറ്റലിലെല്ലാം പാൻസും ഷർട്ടും തലയും മറക്കണമായിരുന്നു.
1: അവിടുത്തെ ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു മണിക്ക് മൊത്തത്തില്?
0: അവിടുത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ ഹോസ്പിറ്റലായിരുന്നു. സൂപ്പർവൈസറായിട്ടാണ് അവിടെ ജോലി കിട്ടിയത്. 2 വർഷം അങ്ങനെ ജോലി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എന്നോട് വലിയൊരു ഹോസ്റ്റലില മെയ്റ്ററിനായിട്ട് ആണ് ഞാൻ ജോലി ചെയ്തത്. ജോലിയും പൊസിഷനും ഒക്കെ എനിക്ക് നല്ലതായിരുന്നു അവിടെ. പക്ഷേ ഇൻ്റർനാഷണൽ ആളുകളുമായിട്ടായിരുന്നു മിംഗ്ലിംഗ്. അതിൽ നമ്മൾ ഇപ്പോൾ ഒരു ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുമ്പോഴേക്കും അവിടെ പല നേച്ചറിലുള്ള ആളുകളാണ് ഉള്ളത്. പിന്നെ അതിൽ ഈജിപ്ഷ്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീനസ് ഉണ്ട്, സുഡാനികളുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ 13 വർഷം ഞാൻ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. നല്ല ജോലിയായിരുന്നു. വീട്ടുകാർ അടുത്തില്ല എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അതൊഴിച്ച് ജോലിയിൽ നല്ല സുവർണ കാലഘട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. അവിടെ സൗദിയിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ആ ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 5 നില ബിൽഡിംഗ് ആയിരുന്നു. അവിടുത്തെ ഹൗസ് മദറായിട്ടാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അവരുടെ ഒരു അമ്മയായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ വിശേഷങ്ങളും എന്ത് കാര്യങ്ങളും നമ്മളറിയുമായിരുന്നു. അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും എന്നോട് ഇഷ്ടമായിരുന്നു. അവിടെ ഹൗസ് മദർ എന്ന് പറഞ്ഞാൽ ആ ജോലി അത്ര എളുപ്പമുള്ള ജോലിയൊന്നും അല്ല. 24 hours ഡ്യൂട്ടി ആയിരുന്നു. ഏത് സമയത്തും ചിലപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ 12 മണിക്കായിരിക്കും ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഒരു കോള് വരണേ, അവിടെ ഒരു ലേഡ് ഡോക്ടർ വന്നിട്ടുണ്ട് കൊണ്ടുപോകണമെന്ന്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെയാണ് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഡ്രൈവറേയും കൂട്ടി നമ്മൾ രാത്രിയൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും ഓരോ റൂമിലും ഓരോ ഫ്ലാറ്റിലും 6 പേര് വെച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ തമ്മിൽ തല്ലുപിടിക്കാതെയും വഴക്കിടാതെയും എല്ലാ കാര്യങ്ങൾക്കും നോക്കണമായിരുന്നു. പിന്നെ അവിടുത്തെ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവരും എഴുതി വയ്ക്കണം, അതെല്ലാം കറക്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ മോറൽ സൈഡും എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം, അങ്ങനെയുള്ള ആ ഒരു വ്യക്തിത്വം നോക്കി അവർ അന്ന് എന്നെ എടുത്തതാണ്. ഞാൻ 5 വർഷമായപ്പോൾ എനിക്ക് തിരിച്ചു പോകാനെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ് എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിട്ട്. പക്ഷേ അവിടുത്തെ ഓഫീസർമാരൊക്കെ പറഞ്ഞ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും ചികിത്സിക്കാൻ പോകരുതെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ എനിക്ക് ഇൻ്റർനാഷണലി ഒത്തിരി സ്ഥലത്ത് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഫിലിപ്പീനോസ് തന്നെ ഇപ്പോഴും എന്നെ ഫോണിലൊക്കെ FBയിലൊക്കെ ഉണ്ട്.
1: 1966 എന്നൊക്കെ പറയുന്നത് കുറേ പിന്നിലോട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എന്താണ് മണിയമ്മേനെ ഒരു നേഴ്സ് ആവണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തത്?
0: സത്യം പറഞ്ഞാൽ നേഴ്സാകണം എന്നുള്ള രീതിയിൽ ഇൻസ്പയർ ചെയ്തിട്ടല്ല ഞാൻ നേഴ്സായത്. ആദ്യം എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാലിലൊരു മുറിവുണ്ടായി. ആശുപത്രി പോയപ്പോൾ അവിടെ ഉടുപ്പും അന്ന് മുട്ട് വരെ ഇറക്കമുള്ള ഉടുപ്പായിരുന്നു. ഉടുപ്പും തൊപ്പിയൊക്കെ വെച്ചുള്ള ആ നേഴ്സുമാരെ കണ്ടപ്പോൾ വലിയൊരു ഇഷ്ടം തോന്നി. അന്നേരം ഞാൻ അധികം എനിക്ക് ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ അതിനോടൊരു ഇഷ്ടം എനിക്ക് അന്നേരം തോന്നിയായിരുന്നു. നേഴ്സായാലും നല്ലതാണല്ലേ, ഇവരൊക്കെ എന്ത് നല്ല ഭാഗ്യം ചെയ്തവരാണെന്നൊക്കെ അന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷേ ജോലിക്ക് ചേരാന്ന് പറഞ്ഞാല് എനിക്ക് അത്ര വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചതൊക്കെ. അപ്പൊ എൻ്റെ അമ്മാവനാണ് എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയൊക്കെ അപേക്ഷിച്ചത്. അപേക്ഷിച്ച് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് ചെന്നപ്പോഴേക്കും ആ ഇന്റർവ്യൂ ചെയ്ത ആൾക്ക് ഒരു മരി അർബുദം എന്ന് പറഞ്ഞൊരു സാറായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് വളരെ പൊക്കം കുറവായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, പൊക്കം ഇല്ലല്ലോ, അപ്പൊ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പൊക്കമൊക്കെ വെച്ചോളൂ സാറേ, എനിക്ക് എന്നാലും ഇത് ഇഷ്ടമാണ് ഈ ജോലി എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ, അന്ന് ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഒരു സമയമായിരുന്നു, യുദ്ധം വരും എന്നുള്ള. അപ്പം എന്നോട് ചോദിച്ചു, യുദ്ധമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ എമർജൻസി നേഴ്സിംഗ് എയ്ഡ്സ് എന്നും പറഞ്ഞു ഒരു 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ആദ്യം എടുത്തത്. അതിന് പൊക്കമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 3 മാസത്തെ ട്രെയിനിങ്ങിനാണ് ഞാൻ ആദ്യം പോയത്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് തന്നെ പിന്നെ TB മുളങ്ങുന്നത് അവസാനിറ്റോറിയത്തിൽ ഒരു നേഴ്സിന് 2 ENA എന്നുള്ള വിചാരിച്ച് ഞങ്ങളെ പോസ്റ്റ് ചെയ്തു. അവിടെ 4 മാസം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓക്സിലറി നേഴ്സ് മിഡ്വൈഫ് എന്നും പറഞ്ഞ അതിലേക്ക് എടുത്തത്. അങ്ങനെയാണ് ഞാൻ ANM ആയി. അത് 1964 to 1966 അങ്ങനെ 1966 ANM ആയിട്ടാണ് ആദ്യം ജോലി ചെയ്യുന്നത്. അതും ഫസ്റ്റ് ജോലി കിട്ടുന്നത് കോഴിക്കോട് എടവണ്ണ PSR കീഴിൽ എളങ്കൂർ എന്ന ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ അന്ന് പോയ കാര്യം ബഹിരസമാണ്. കാരക്കുന്നോട്ടും നടന്നു.

0: ഒരു പയ്യനെയും വിളിച്ച് തലയിൽ ഭാരം ചുമന്ന് ആ ചെറുക്കനെന്റെ ബോക്സും ചുമന്ന് ഞാനും അമ്മാവനും കൂടി നടന്നാണ് പോയത്. ദാഹിച്ചിട്ടപ്പോ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും വെള്ളമൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഇന്നത്തെ അത്ര അന്ന് വിവരമില്ലെന്ന് വെച്ചോ. അപ്പോഴേക്കും താഴെ കൂടി എന്തോ സാധനം ഉരുളാണ് ചവിട്ടി നോക്കിയപ്പോ നെല്ലിക്ക. എന്നാ ഇത് തിന്നാന്ന് പറഞ്ഞിട്ട് നെല്ലിക്ക എന്ന അങ്ങനെ തിന്നാണ് ഞങ്ങൾ അവിടെ ചെന്ന് ഒരു വീട്ടിൽ കയറിയിരുന്ന് അവരോട് സംസാരിച്ച്. അപ്പൊ താമസിക്കാൻ സെന്റർ ഉണ്ടായില്ല. അപ്പൊ ആ വീട്ടിലാണ് ഞാൻ ഒന്നര വർഷം താമസിച്ചത്. അന്ന് ഞാൻ പിന്നെ ഒന്നര വർഷം അവിടെ ജോലി ചെയ്ത് ആ വീട്ടിൽ താമസിച്ച് ഒന്നര വർഷം ജോലി ചെയ്ത് ഞാൻ പോന്നു. പോന്നു കഴിഞ്ഞ് എനിക്ക് അവര് തന്ന സ്നേഹവും അവിടുത്തെ അമ്മയുടെ സ്നേഹവും അവിടുത്തെ ഏട്ടൻ്റെ ഒക്കെ എല്ലാവരുമായിട്ട് ഞാൻ വളരെ സ്നേഹത്തിലായിരുന്നു. അവിടുത്തെ ആ ഏട്ടൻ്റെ ഭാര്യയുടെ പ്രസവമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇപ്പോഴോ ഒരു തോന്നലായിരുന്നു അവരുമായിട്ട് അവരെല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ ആ ഏട്ടനൊക്കെ എനിക്കൊന്ന് കാണണം എന്നുള്ള ഒരു തോന്നലായിരുന്നു. അത് ഒരു 4 വർഷം മുമ്പ് എൻ്റെ പേരക്കുട്ടി ഫുട്ബോളിന് വേണ്ടിയിട്ട് മലപ്പുറത്ത് പോയപ്പോൾ ഞാനും എൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഞങ്ങൾ അന്വേഷിച്ചു പോയി. അവരെ കണ്ടു സന്തോഷമായി. ഇപ്പോൾ അവരെല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഇന്നും വളരെ സ്നേഹത്തിലാണ്.
1: മണിയമ്മയ്ക്ക് നേഴ്സ് എന്ന നിലയിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, അപ്പൊ കൊറേ നല്ല മെമ്മറീസ് അല്ലെങ്കിൽ അഭിമാനം തോന്നിയ കുറെ നിമിഷങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയാവോ.
0: ഞാൻ എൻ്റെ അമ്മയും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൊച്ചുമോളുമായിട്ട് ഒരു ടാക്സിയിൽ പോകുമായിരുന്നു. പെട്ടെന്നുണ്ട് കാറിൻ്റെ ഇങ്ങനെ എതിരായിട്ട് വെള്ളത്തിൽ വീണ ഒരു കൊച്ചുമായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ കാറ് നിർത്തി വേഗം തന്നെ കൊച്ചിനെ കയറ്റെന്നും പറഞ്ഞ് അവരെയും കയറ്റി. കൊച്ചിന് ബോധം ഉണ്ടായിരുന്നില്ല. വെള്ളം കുടിച്ചിട്ട് ഞാൻ കാറിൻ്റെ പിൻസീറ്റിലിരുന്ന് കൊച്ചിന് ഞാൻ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് നാക്കെല്ലാം പുറത്തൊക്കെ ഇട്ട് ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്ത് കൊച്ചിനൊരുവിധം ശ്വാസം വന്നു എന്നുള്ള ഇത് വന്നപ്പോഴേക്കും അടുത്ത ഞാറക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച്. ഡോക്ടർ പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ അച്ഛന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അത് എഫ്കോറിൽ അത് വേഗം തന്നെ കൊടുത്തു. കൊച്ച് രക്ഷപ്പെട്ടു. ആ കൊച്ച് വലുതായി കഴിഞ്ഞു അവനെ എന്നെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അവരുടെ അമ്മയും എപ്പോഴും അവരുടെ അമ്മയ്ക്ക് മേരി എന്നാണ് അമ്മയുടെ പേര്. അവർക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല ഒരു അനുഭവമാണ് എനിക്ക്. അങ്ങനെ ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു ജോലി എടുത്തത് കൊണ്ടാണല്ലോ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു അഭിമാനം എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഇളങ്കൂർ ജോലി ചെയ്യുമ്പോൾ നല്ല എന്താ പറയേണ്ടത് 20 വയസ്സ് പ്രായം അന്ന് എനിക്കുള്ളു. അപ്പൊ ആ 20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അന്ന് ഒരു നേഴ്സായിട്ട് ഒരു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ വീടുകളിൽ പോയി പ്രസവം എടുക്കണമായിരുന്നു. പക്ഷെ അന്ന് മനസ്സിനകത്ത് പേടിയുണ്ടെങ്കിലും പുറമെ ധൈര്യത്തിൽ തന്നെ നമ്മൾ നിന്നിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി അവിടങ്ങളിലെന്ന് പറഞ്ഞാൽ പ്രസവം എടുക്കുന്നത് പേറ്റിച്ചുകളെന്നും പറഞ്ഞിട്ട് നാട്ടുവൈറ്റാട്ടികളാണ് പ്രസവം എടുക്കണത്. അവർക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേ നമ്മളെ വിളിക്കുള്ളൂ. അങ്ങനെ വിളിക്കുമ്പോ ഒരു പ്രാവശ്യം ഞാൻ ചെല്ലുമ്പോ പ്രസവിക്കാറായിരിക്കുകയാണ് പെണ്ണ്, പക്ഷെ കൊച്ചിന് ജീവനില്ല. അത് എനിക്ക് മനസ്സിലായി. അത്രയും തല പുറത്തേക്ക് വന്നിങ്ങനെ വീർത്ത് വീർത്തിരിക്കുകയായിരുന്നു. ഒരു കണക്കിന് പ്രസവിച്ചു. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു കൊച്ച് മരിച്ചിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് കൊച്ചിന് ജീവനില്ല. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര പെരിണിയൽ ടയറുണ്ടായി. പ്രസവിക്കുന്ന ആ സ്ഥലത്ത് യോനി ഭാഗത്ത് മുറിവുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ സ്റ്റിച്ചിടാനോ ഡോക്ടറെ വിളിക്കാനോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാനോ ഒന്നും ഉള്ള ഒരു സൗകര്യമല്ല. അവരോടൊന്നും പറഞ്ഞാൽ അവരോട് മനസ്സിലാക്കുകയില്ല. പക്ഷേ എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി. ഇങ്ങനെ ഒരു ചെറുപ്പം പെണ്ണ് പ്രസവിച്ചിട്ട് ഇത്രയും ടയറുമായിട്ട് ഇങ്ങനെ ഭാവിയിൽ അത് എന്ത് ചെയ്യുമെന്നോർത്ത് ഞാൻ രണ്ടും കൽപ്പിച്ച് അവരോടൊരു പുതിയ സൂചി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ടൊരു നൂലും പുതിയത് വാങ്ങിപ്പിച്ചു. വാങ്ങിപ്പിച്ച് അതെല്ലാം തിളപ്പിച്ചു. ഞാൻ തന്നെ ഫോഴ്സസ് എടുത്ത് ആ സൂചി കൊണ്ട് സ്റ്റിച്ചിട്ടു. 8 സ്റ്റിച്ച് ഞാൻ നല്ല ഭംഗിയായിട്ട് ഇട്ടു. അതിനിടയ്ക്ക് വന്ന് വേണ്ട അഡ്വൈസൊക്കെ കൊടുക്കുമായിരുന്നു. 8 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് ആ സ്റ്റിച്ച് എടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ട് അത് പിടിച്ചു. ഇന്നും ഞാൻ അത് ആലോചിക്കും എനിക്ക് അത് ചെയ്യാൻ പറ്റിയുണ്ട് ആ പെണ്ണിൻ്റെ ജീവിതം അല്ലെങ്കിൽ അത്രയും ടയറുമായിട്ടൊക്കെ ഇട്ടെന്നാൽ അത് ഇന്നും ഞാൻ എപ്പോഴും ഞാൻ അത് ഓർക്കും. അതെൻ്റെ എനിക്കതൊരു അഭിമാനമുള്ള കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഓരോടത്തെ പ്രസവത്തിന് വിളിച്ചപ്പോഴേക്കും അവിടെ ചെന്ന് ചെല്ലും പേടിച്ച് പേടിച്ചാണ് പോകുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴൊക്കെ ഉണ്ട്. പരിശോധിച്ച് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ തലയല്ല വരുന്നത്, കാല്. അന്നേരം ഭയമൊന്നും പുറമേ കാണിച്ചില്ല, എന്നാലും മനസ്സിൽ പേടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ട് ബെഞ്ചെല്ലാം കൂട്ടിയിട്ട് ഒരു ബെഡ്ഷീറ്റ്,

പിരിച്ച് രണ്ടും കൂടി കൂട്ടിക്കെട്ടി കട്ടിൽ പോലെ ആക്കി അതിനെ കയറ്റി കിടത്തി പ്രസവിച്ച് നല്ലൊരു ആങ്കൊച്ചി അതിനെ അതൊക്കെ എടുത്തു ഒരാങ്കൊച്ചി. അത് കഴിഞ്ഞപ്പോഴേക്കും ആ നാട്ടിലേതായാലും ഇപ്പോഴത്തെ പേറ്റിച്ചി അങ്ങനെയാണ് അവർ പറയുന്നത്. അവർക്ക് അവിടുത്തെ ഭാഷ അതാണ്, സർക്കാരിലെ പേറ്റിച്ചി നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പേരൊക്കെ കിട്ടി. അങ്ങനെ അവിടെ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ ഒന്നര വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു.

0: കൊച്ചി, അതിനെ പരിശോധിച്ച് നോക്കുമ്പോഴാ ഇനി ട്വിൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായി. രണ്ട് കുട്ടികളാണെന്നുള്ളത് അറിയായിരുന്നു. പ്രസവ സമയത്ത് ആശുപത്രി പോകണമെന്നും പറഞ്ഞിരുന്നു. അവർ പോയില്ല. എന്നിട്ട് പ്രസവിച്ചു വന്നപ്പോഴും പെട്ടെന്ന് വന്ന് ഓമനയ്ക്ക് വേദന വന്ന് തുടങ്ങി, ഒന്ന് വാ എന്നും പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോണ്ട് ഒരു കൊച്ചിനെ പ്രസവിച്ചു, അതിനെ പൊതിഞ്ഞെടുത്ത് രണ്ടാമത്തെ കൊച്ചിനെ പ്രസവിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ മൂന്നാമത് ഒരു കൊച്ചുകൂടി, മൂന്ന് പിള്ളേരെ, അങ്ങനെ മൂന്നാൺകുട്ടികൾ അങ്ങനെ പ്രസവിച്ച് ചെറിയ കുട്ടികളായിരുന്നു. എന്നാലും അന്നേരം തന്നെ ഞാൻ അടുത്തുള്ള ഡോക്ടറും കൂടി വീട്ടിലേക്ക് വിളിച്ചു കാണിച്ചു, പിള്ളേർക്ക് വേണ്ട ഇതൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
1: അപ്പൊ ശരിക്കും മണിയമ്മ നേഴ്സ് എന്നുള്ളൊരു പോസ്റ്റില് എത്തിയത് എപ്പോഴായിരുന്നു?
0: 1973 മിഡ്വൈഫറി എന്നുള്ള സ്റ്റാഫിനെ തന്നെ, 6 വർഷത്തിൽ കൂടുതൽ സർവീസുള്ള സ്റ്റാഫിനെ സ്റ്റാഫ് നഴ്സിങ്ങിന് വേണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നഴ്സാകണം എന്നുള്ള ആഗ്രഹം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞാൻ ഗവൺമെന്റിൽ നിന്ന് തന്നെ ഇൻ സർവീസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്തു. 1973 to 1975 വരെ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രത്താണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ നേഴ്സായത്. അതിനുശേഷം പിന്നെ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. അത് നേഴ്സായതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഗൾഫിലൊക്കെ പോകാൻ പറ്റിയത്. അല്ലെങ്കിൽ അതിനുള്ള ചാൻസ് ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാണെങ്കിലും ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അമൃതയിൽ 13 വർഷം കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ യൂണിറ്റിൽ ഞാൻ വർക്ക് ചെയ്ത് അതിലവിടെ ഹെൽത്ത് സെൻ്ററിൽ അവിടുത്തെ ചാർജായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും എനിക്ക് എന്താ പറയുക, ഒത്തിരി മുറിവുകളായിട്ടൊക്കെ വരുന്നവരെയൊക്കെ വൂണ്ട് ഡ്രസ്സ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവരത് ആ മുറിവൊക്കെ ഉണങ്ങി വരുമ്പോൾ എനിക്ക് മനസ്സിലൊരു സന്തോഷമാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്കത് അതെല്ലാം ചെയ്യാൻ പറ്റിയല്ലോ. സത്യം പറഞ്ഞാൽ അന്നേരം ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുമ്പോൾ വൂണ്ടിൻ്റെ അകത്തുള്ള ചില പുഴുക്കൾ വരെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുവരെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അതിനകത്തിരുന്നൊരിക്കണം. അത് അതെല്ലാം ഞാൻ എടുത്ത് മാറ്റി ഡ്രസ്സ് ചെയ്ത് ഇത്രയും പേര മുറിവ് ഉണക്കി, അതുപോലെ ചെറിയ ചെറിയ കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് കീറി എല്ലാം എടുക്കുവായിരുന്നു. അതിനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ അതൊരു ശരിക്കും ഞാനതൊക്കെ നല്ല മനസ്സിൽ സന്തോഷത്തോടുകൂടിയാണ് ആ ജോലി ചെയ്തത്. എനിക്ക് എല്ലാം ചെയ്ത് അവരുടെ ആ മുറിവ് ഉണങ്ങി അവർ വരുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം, അതാണ് എൻ്റെ സംതൃപ്തി.
1: ഒരു നേഴ്സ് എന്ന നിലയിൽ ലൈഫിൽ തന്നെ കുറേ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ മനസ്സിൽ തങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നേരിട്ടിട്ടുണ്ടോ? അതിനെങ്ങനെയാണ് തരണം ചെയ്തത് അതൊന്ന് പറയാവോ?
0: ഞാറക്കൽ ഹോസ്പിറ്റലിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ തൊട്ട് അയലോക്കത്തെ സുലഭ പ്രസവത്തിനായിട്ട് വന്നു. അപ്പോൾ ട്വിൻസ് ആയിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു ട്വിൻസ് ആണെന്നുള്ളത്. പക്ഷെ പെട്ടെന്ന് ലീക്കിംഗ് ആയിട്ട് വന്നപ്പോൾ ഡോക്ടർ വിളിച്ചു. ഡോക്ടർ വന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രസവത്തിൻ്റെ സമയമായി. പക്ഷേ കൊച്ചുങ്ങൾ 7 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇന്നത്തെ അത്രയും സൗകര്യങ്ങളൊന്നും അന്നില്ല. അപ്പം അതുകൊണ്ട് ആദ്യം മോളെയാണ് പ്രസവിച്ചത്. കഷ്ടി 1 കിലോ പോലും ഉണ്ടാവുള്ളൂ ആ കൊച്ചന്നേരം. എന്നാലും ജീവനുണ്ട്. പക്ഷെ അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, എന്തായാലും കൊച്ചിനെ കുറച്ച് നേരത്തൊക്കെ കൊച്ചി ഇരിക്കട്ടെ, കൊച്ചിൻ്റെ അച്ഛൻ വന്ന് കാണട്ടെ, അതുവരെങ്കിലും ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഒരു റോൾ കോട്ടറിനെടുത്ത് ഗോസൊക്കെ കവർ ചെയ്ത് കൊച്ചിനെ പൊതിഞ്ഞിടത്തി ഓക്സിജനും കൊടുത്ത് കിടത്തി. അതുപോലെ അതിനുശേഷം ഒരാങ്കൊച്ചും പെട്ടെന്ന് 1 മണിക്കൂർ കഴിഞ്ഞാണ് ആങ്കൊച്ചിനെ പ്രസവിച്ചത്. അതും കഴിഞ്ഞ് അതിനെ പൊതിഞ്ഞിടത്തി. ഭാഗ്യത്തിന് കൊച്ചിനൊന്നും പറ്റിയില്ല, നിങ്ങൾ ഇങ്ങനെ ജീവനുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഏതായാലും സിസ്റ്ററായാലും ഒക്കെ അല്ലെ ഇവിടെ കിടത്തി എന്നാലും വാടി എന്നുള്ള ഇൻഫെക്ഷൻ കിട്ടും, അതുകൊണ്ട് സിസ്റ്റർ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ധൈര്യത്തിന് വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ വീടും അവരുടെ വീടും തൊട്ടടുത്തടുത്താണ്. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കൊച്ചിൻ്റെ അച്ഛനൊക്കെ ചെയ്യുമായിരുന്നു. എത്ര നാള് പ്രസവിച്ച് എന്നത്ര ദിവസമാണോ പ്രസവിക്കണം അത്രയും ദിവസം ചൂടുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ വെച്ച് സൈഡിൽ വെച്ച് കൊടുത്ത് അത്രയും ദിവസം കഴിഞ്ഞാണ് കൊച്ചിനെ കുളിപ്പിച്ചത്. അതിലൊരു കൊച്ച് 12 വയസ്സായപ്പോൾ അവന് സെറിബ്രൽ പാൾസി ആയിരുന്നു, അവൻ മരിച്ചുപോയി. പക്ഷെ മോളിന്നും ജീവിച്ചിരിക്കാൻ അവരുടെ പിള്ളേരും നല്ല വലുതായി. അതൊക്കെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് 7 മാസം കഴിഞ്ഞുള്ള ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ അതിനെ കിട്ടാൻ വേണ്ടി ആശുപത്രിയിൽ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ അങ്ങനെ നോക്കി പറഞ്ഞും ചെയ്തും എന്തോ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെ എനിക്ക് എൻ്റെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പേരക്കുട്ടി കുട്ടീനെ ഞാൻ രക്ഷിച്ചത് ഇതേപോലെ ഒരു സന്ദർഭം ഉണ്ടായത് എപ്പോഴാണ്. അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അവൾക്ക് കൊടറുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് നമുക്ക് ഗർഭിണിയായിരിക്കുമ്പോ കൊച്ചു വയറ്റിൽ എങ്ങനെ കിടക്കണമെന്നുള്ളത്

0: ഇല്ല. പക്ഷെ എൻ്റെ മോൾക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, എന്തോ എൻ്റെ മോൾക്ക് എന്തോ വിഷമമുണ്ട്, പ്രസവം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത്രയും കാര്യമാക്കിയില്ല. പക്ഷേ വൈകുന്നേരം അവൾക്ക് കൂടിയപ്പോഴും എൻ്റെ ഫ്രണ്ടും ചെന്ന് പറഞ്ഞ് അവൾക്ക് വേദന കൂടുതലുണ്ട് എന്ന് നോക്കുന്നു. നോക്കിയപ്പോൾ ഞാൻ തുണിപ്പ പ്രസവിക്കുമെന്നും പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ തുണി എടുത്തോണ്ട് ചെന്നപ്പോൾ എൻ്റെ മോളുടെ വയറ് ഷേവ് ചെയ്യണം, ഓക്സിജൻ കൊടുക്കണം, ഇത്രയൊക്കെ ഉണ്ടായത്. എന്തിനും താൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു ഫീറ്റൽ ഡിസ്ട്രസ് ആണെന്ന്. എനിക്കത് ആദ്യം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ സിസേറിയൻ ചെയ്തു. സിസേറിയൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ അതിൻ്റെ ബാധിക്ക തിയേറ്ററിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ കന്യാശ്രീ അമ്മ കൊച്ചിനെ ഒരു ട്രെയിലിട്ട് കൊണ്ടുവന്നി. കൊച്ചു കരയണമൊന്നുമില്ല, ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് മേടിച്ചു വെച്ച് കൊച്ചിനെ സക്ക് ചെയ്ത് കൊച്ചിൻ്റെ വായിലും മൂക്കിലും ഒക്കെ ഉള്ള ഫ്ലൂയിഡൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ മൗത്ത് മൗത്ത് കൊടുത്ത് കൊച്ചിന് ശ്വാസം കൊടുത്ത് കമത്തി പിടിച്ച് ഞാൻ കൊച്ചിനെ കരയിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുത്ത്. പ്രസവിച്ചു കഴിഞ്ഞ ഒരു കൊച്ചി നന്നായിട്ട് കരയുമ്പോഴാണ് ആ കൊച്ചിൻ്റെ സർക്കുലേഷൻ തന്നെ അതിൻ്റെ ഹാർട്ടിൻ്റെ തന്നെ സർക്കുലേഷനെല്ലാം ശരിയാകുന്നത്. അപ്പോൾ ശരിക്കൊരു കൊച്ചി ഡെലിവറി കഴിഞ്ഞ് നന്നായിട്ട് കരഞ്ഞാലേ അതിൻ്റെ ആരോഗ്യം എല്ലാം ശരിയായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എൻ്റെ പേരക്കുട്ടി നിന്ന് കാണുമ്പോൾ ഞാൻ ഓർക്കും അതാ ഞാനങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അതങ്ങനെ രക്ഷപ്പെട്ടത് എന്ന്. അങ്ങനെയുള്ള പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
1: സത്യം പറഞ്ഞ നേഴ്സ് എന്ന നിലയിൽ ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ സാധാരണക്കാരെക്കാട്ടും.
0: തീർച്ചയായിട്ടും, പിന്നെ നമ്മൾ കുറച്ച് അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആരോടും സംസാരിക്കാനും പറ്റുള്ളൂ.
1: ഇപ്പോ ഇങ്ങനെ ഒരു വലിയൊരു ടൈം ഫ്രെയിമിൽ മണിയമ്മയ്ക്ക് നോക്കി കാണുമ്പോൾ നഴ്സിംഗ് മേഖലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഓഫ്കോഴ്സ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് മണിയമ്മ ശ്രദ്ധിച്ചിട്ടുള്ള ആ മാറ്റങ്ങൾ, അതിന്റെ നല്ല വശം ശീതവശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ?
0: ഒന്നാമത്തെ കാര്യം, ഇപ്പൊ നേഴ്സസ് എത്ര സിൻസിയർ ആയിട്ട് ചെയ്താലും അവിടെ ഒരു യൂണിറ്റി കുറവാണിന്ന്. ഡോക്ടർ, നേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് തമ്മിലുള്ള യൂണിറ്റികൾ വളരെ കുറവാണ്. അന്നൊന്നും ഒരു യൂണിയനൊന്നും കാര്യമായിട്ട് അങ്ങനെയുള്ള അങ്ങനെയല്ല. അതെന്തെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിലെ അംഗം പോലെയാണ്. ഒരു പേഷ്യൻറ്റ് വന്നാൽ അതിനെ രക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം, അത് സ്റ്റാൻഡിങ് റൂൾസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതുമല്ല, അവർ നേഴ്സസിനോടും ഡോക്ടേഴ്സിനോടും അന്നുള്ള ആളുകളുടെ സമീപനം, അവരാ ജീവൻ രക്ഷിച്ചു അല്ലെങ്കിൽ ആ ചെയ്തെന്നുള്ള ആ ഒരു നന്ദിയും ഒരു സ്നേഹവും അങ്ങനെ അന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും തോന്നണില്ല. ഇന്നത്തെ കാലത്ത് ആളുകൾക്കും അങ്ങനെയുള്ള ഒരു തോന്നലില്ല. പിന്നെ ഒരു പ്രൊഫഷനായിട്ടാണ് ഇപ്പൊ തോന്നണത്. എന്താന്ന് പറഞ്ഞാൽ അത് കാലത്തിൻ്റെതായിരിക്കാം. നേഴ്സസ് എന്ന് പറഞ്ഞാല് അതും ആ പ്രൊഫഷനോട് നമുക്കൊരു സിൻസിയറിറ്റി വേണം. എല്ലാവർക്കും ഇല്ലാന്ന് ഞാൻ പറയില്ല, മിക്കവാറും പേർക്കും അതിനോടൊരു സിൻസിയറിറ്റി ഉണ്ട്. പക്ഷേ ജനങ്ങളത് നേഴ്സസ് എന്താണ് ചെയ്യണതെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ നേഴ്സസിന് അവരുടേതായ മാനസികമായ ബുദ്ധിമുട്ടുകളും അവരുടേതായ പ്രശ്നങ്ങളും അതൊന്നും ജനങ്ങളും മനസ്സിലാക്കുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ നേഴ്സസിന് അവർക്കും ഒരു കുടുംബമുണ്ട്. അവരും അവരുടെ കുടുംബത്തിലെ ബാധ്യതകളും പ്രശ്നങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ഈ നേഴ്സിംഗ് ജോലിക്ക് വരുന്നത്. എന്നാലും ഒരു ഡോക്ടറാണെങ്കിലും രോഗിയുടെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും രോഗിയുടെ കാര്യമെല്ലാം പറഞ്ഞേൽപ്പിക്കുന്നത് നേഴ്സിനെയാണ്. നേഴ്സിനാണ് ശരിക്കും രോഗിയുടെ എല്ലാ വിവരങ്ങളും അറിയണത്. സത്യം പറഞ്ഞാല് ഡോക്ടേഴ്സ് എല്ലാം ഓർഡറെല്ലാം പറഞ്ഞിട്ട് പോകുള്ളൂ, നേഴ്സാണ് കൂടുതലും രോഗിയായിട്ട് കൂടുതലും നിന്ന് അവരുടെ സ്പന്ദനം ശരിക്കും മനസ്സിലാക്കുന്നത് നേഴ്സാണ്. അത് ജനങ്ങളും മനസ്സിലാക്കൂല, ആളുകളും മനസ്സിലാക്കൂല. പക്ഷേ നേഴ്സസിന് സ്വന്തമായിട്ട് മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും അവര് ആ രോഗം മാറി പോകുമ്പോ. അപ്പൊ അതുകൊണ്ട് നേഴ്സിന്റെ ജോലിനോട് ഞാൻ എപ്പോഴും, അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റിയാലും കുട്ടികൾ ആ ജോലി സെലക്ട് ചെയ്തെന്നാലും എനിക്കതിനോട് സന്തോഷമുള്ളൂ.
1: പ്രൊഫഷണലി ഒരു നേഴ്സായിരിക്കും, പക്ഷെ മണിയമ്മയ്ക്ക് വേറെ കുറെ കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ അതൊക്കെ എങ്ങനെയാണ് കൂടെ കൊണ്ടുപോയത്? മാത്രമല്ല അത് എത്രത്തോളം മണിയമ്മേന്റെ ഈ പ്രൊഫഷനിലും ലൈഫിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാവോ?
0: പൊതുവെ എനിക്ക് വായന ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് വായിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടൂറിനൊന്നും ഞാൻ പോയില്ലായിരുന്നു. അന്നൊന്നും ഇപ്പോൾ ടൂറിന് പോകാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും എല്ലാവരും ടൂറിന് പോയതിനെ കുറിച്ച് എന്തെങ്കിലും എഴുതണം, കവിത എഴുതുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ എസ്സേ എഴുതണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എസ്സേ എഴുതാൻ പൊതുവേ താല്പര്യമില്ല. എന്താന്ന് പറഞ്ഞാൽ എസ്സേ എഴുതണമെങ്കിൽ ഒരു 10 പേജ് എഴുതണം, അതേസമയത്ത് ഒരു കവിതയാണെങ്കിൽ 1 പേജ് കൊണ്ട് അതിലെല്ലാം ഉൾക്കൊള്ളിക്കുക. അപ്പം അങ്ങനെ അന്ന് ഞാനിങ്ങനെ കവിതയായിട്ടാണ് അന്ന് എഴുതിയത്. അതുപോലെ തന്നെ എനിക്ക് കവിതയ്ക്കും ഒക്കെ എനിക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് ലെവലിൽ എനിക്ക് പ്രസംഗത്തിന്, ഹിന്ദി പ്രസംഗത്തിനൊക്കെ എനിക്ക് സമ്മാനം.

0: കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇത്തിരി ഇതുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗൾഫിലായിരിക്കുമ്പോഴും അവിടെയും ശരിക്കും പറഞ്ഞെന്നാല് അവിടെ ഞങ്ങൾ പാട്ടൊക്കെ എഴുതലും അവിടെ ഫംഗ്ഷനൊക്കെ അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ അമൃതയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ഞങ്ങളുടെ എൻ്റെ ചൊടി അശ്വതി മാഡമാണ് എന്നെ കൊണ്ട് പിന്നെ കൂടുതൽ എൻ്റെ കഴിവുകൾ പുറത്തേക്ക് എടുക്കാനായിട്ട് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ കവിതയൊക്കെ എഴുതുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് കവിതയും അങ്ങനെ പല കവിതകളും എഴുതുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ എഴുതും.
1: നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. അപ്പോൾ മണിയും മിക്ക ഒരു നഴ്സ് എന്ന നിലയിൽ, നഴ്സായിട്ട് ഇത്രയും കാലത്ത് സർവീസ് ഉണ്ടായിരുന്ന നഴ്സ് എന്ന നിലയിൽ, എന്ത് സന്ദേശമാണ് നമ്മുടെ റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിലെ ലിസണേഴ്സിന് കൊടുക്കാനുള്ളത്?
0: എന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേകം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു നഴ്സ് എന്ന് പറയണത് ആ ജോലി വളരെ പരിഭാവനമായ ഒരു ജോലിയാണ്. അത് ഒത്തിരി ഞാൻ പറയുമ്പോൾ ഒരു ഓരോ വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ നഴ്സ് വേണം എന്നുള്ളതാണ്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് പല ഫസ്റ്റ് എയ്ഡായിട്ടും എന്ത് കാര്യങ്ങൾക്കും അത്രയും ഒരു അറിവുള്ള ഒരു നഴ്സ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ അടുത്തില്ലേലും നമുക്ക് ലൈഫ് സേവിങ്ങിനും എല്ലാ കാര്യത്തിനും വളരെ നല്ലതാണ്. അതുകൊണ്ട് ജനങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, നഴ്സസ് അവരുടെ ആ ഒരു പ്രവൃത്തികളും അവർ ചെയ്യുന്നതും എല്ലാം എല്ലാവരും മനസ്സിലാക്കണം. അവരും മനുഷ്യരാണ്, അവർക്കും പല പല കാര്യങ്ങളുണ്ട്. അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം. അവരെ വെറുതെ നേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട് വിചാരിച്ചപ്പോൾ അവരാണ് കൂടുതൽ രോഗികളുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നത്. ആ രോഗികളുടെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് നേഴ്സസ്സാണ്. അതുകൊണ്ട് അവരോട് എന്നും എനിക്ക് ബഹുമാനമുള്ളൂ. ഞാനൊരു നേഴ്സായതിനും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. നേഴ്സിങ്ങിന് ചേരുന്നവരോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളൂ.
2: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത് സ്നേഹസ്പർശത്തിൻ ഓർമ്മകൾ, മണിയമ്മയോടൊപ്പം. May 12 ഇന്റർനാഷണൽ നഴ്സസ് ഡേയോടനുബന്ധിച്ച് ദേവി ചന്ദന SS തയ്യാറാക്കിയ പരിപാടി.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM ന്റെ എറണാകുളം ഡയറീസ്.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും

ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഡോക്ടർ വിനോദ് പൗലോസ്, റേഡിയോ കൊച്ചി 90 FM ശ്രോതാക്കളോട്.
1: ഓരോ പൗരനും നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം എന്ന പൗരബോധത്തോടെ ആഴ്ചയിൽ ഒരിക്കല് കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് ഞായറാഴ്ച എല്ലാ വീട്ടുകാരും അവരുടെ വീട്ടിലും വീടിന്റെ പരിസരത്തും കൊതുക് വളരുന്ന ഉറവിടങ്ങൾ ഇല്ല എന്ന് അരമണിക്കൂറെങ്കിലും ഉറപ്പാക്കണം. അതുപോലെ എല്ലാ ശനിയാഴ്ചകളിലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും മറ്റ് പൊതുസ്ഥാപനങ്ങൾ, ചന്തകള്, പൊതുയിടങ്ങളിലും കൊതുക് വളരുന്നില്ല എന്നുള്ള ഡ്രൈ ഡേ പ്രവർത്തനം നടത്തണം. വെള്ളിയാഴ്ച ദിവസം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതേ പ്രവർത്തനം. നിസ്സാരമായ ഒരു അരമണിക്കൂർ ആഴ്ചയിൽ ഒരിക്കലുള്ള ഈ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് ശക്തിപ്പാക്കുകയാണെങ്കിൽ നമുക്ക് ഡെങ്കിപ്പനിയെ നിസ്സാരമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കും. പല ആളുകൾക്കും അസുഖം വരാതിരിക്കാനും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതിരിക്കാനും മരണം ഉണ്ടാവാതിരിക്കാനും നമുക്ക് സാധിക്കും.
0: രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നിലനിർത്താം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.